0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 3 വെള്ളിയാഴ്ച. കൊലവർഷം 1201 മിഥുനമാസം 19 തിരുവോണം നക്ഷത്രം. ഓഷോ രജനീഷ് പറഞ്ഞ ഒരു വാചകമുണ്ട്, പറഞ്ഞിട്ടുണ്ട്: ഭൂതകാലം നിങ്ങളുടെ ഓർമ്മകളിലാണ്, ഭാവികാലമോ നിങ്ങളുടെ ഭാവനകളിലും, വർത്തമാനകാലം മാത്രമാണ് നിങ്ങളുടെ കൈകളിലുള്ള ഏക യാഥാർത്ഥ്യം. കഴിഞ്ഞുപോയ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടോ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് അനാവശ്യമായി വ്യാകുലപ്പെട്ടോ നമ്മൾ പലപ്പോഴും ഇന്നത്തെ ദിവസത്തെ നഷ്ടപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കൈകളിലുള്ളത് ഈ ഒരൊറ്റ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഈ നിമിഷത്തെ പൂർണ്ണമായി ആസ്വദിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. സന്തോഷമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം എല്ലാം സാധാരണ മനുഷ്യരാണ്. എല്ലാവരും പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ്. ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരിൽ നിന്നും സഹായം കാംക്ഷിക്കുന്നവരാണ്. ഇക്കൂട്ടത്തിൽ ഏറിയ പങ്കും അവർക്ക് നാം ചെയ്തു കൊടുക്കുന്ന സഹായം അതവർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ചിരിയും സ്നേഹവുമുള്ള വാക്കുകളും സന്തോഷവും. സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മറ്റൊരു മുഖം നമുക്ക് കാണാം. മനുഷ്യരല്ലേ, എല്ലാം മറക്കും, നിലപാടുകൾ മാറുകയും ചെയ്യും. ഇവിടെയാണ് വിവേചന ബുദ്ധി മനുഷ്യരുടെ അത്രയും ഇല്ലെങ്കിലും നിബന്ധനകൾക്കപ്പുറത്തുള്ള കറകളഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്ന വളർത്തുമൃഗങ്ങൾ. ഇത്തിരി ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ അല്പം പരിചരണം നൽകുകയോ ചെയ്താൽ ആ ജീവികൾ ജീവിതകാലം മുഴുവൻ അതിൻ്റെ നന്ദി കാണിക്കും. നമുക്ക് വിവേചന ബുദ്ധിയുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ പലപ്പോഴും അത് കാണാറില്ല. ഉദാഹരണത്തിന്, ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് ആത്മവിശ്വാസവും അവനവനിൽ ശരിക്കും ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളിലുള്ള വിശ്വാസവുമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും നാം എന്തല്ലയോ അതാകാൻ ആഗ്രഹിച്ചും ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയം വെറുതെ കളയുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. ഓരോരുത്തർക്കും അവരവരുടേതായ ദൗർബല്യങ്ങൾ ഉണ്ട്. നാം എന്താണോ എന്തല്ലയോ എന്ന് ശരിക്കും മനസ്സിലാക്കി ഇല്ലായ്മകളെ അംഗീകരിക്കാൻ ശീലിക്കുക. അങ്ങനെ ചെയ്താൽ ലോകം നമ്മെ അംഗീകരിക്കും. നമ്മുടെ വാക്കുകൾ, ബുദ്ധി, തിരിച്ചറിവുകൾ, ഇവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമാണ് വ്യക്തിജീവിതത്തിലുള്ളത്. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഒരു സ്ഥലത്ത് നാം ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അനുയോജ്യമായത് തിരഞ്ഞെടുത്താൽ ഏത് ഹൃദയവും തുറക്കപ്പെടും, ആരുടെ വായും അടപ്പിക്കുകയും ചെയ്യാം. ഇന്ന് വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെ 90+ മാർക്സ് വാങ്ങിക്കാം, A+ വാങ്ങിക്കാം എന്നൊക്കെയാണ്. അതിന് സഹായിക്കും എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കുട്ടികളുടെ നീണ്ട നിരയാണ്. എന്നാൽ ആരെങ്കിലും ശരിയായ രീതിയിൽ കോൺസെപ്റ്റ്സ് പഠിപ്പിച്ച് ആധികാരികമായി ഒരു വിഷയം പഠിപ്പിക്കാൻ തയ്യാറായാൽ അവിടേക്ക് ആരും തന്നെ എത്തുന്നില്ല. കാലം വല്ലാതെ മാറി. ആദ്യം പെയ്യുന്ന മഴയത്ത് പുതുമണ്ണിന്റെ ഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറുന്നത് ഒരനുഭവമായിരുന്നു. മണ്ണിന്റെ മണമുള്ള നനവാർന്ന ഒരു യാഥാർത്ഥ്യം. ഇന്നും മണ്ണിന് മഴയുടെ മുത്തം ഏറ്റുവാങ്ങാൻ കൊതി ഏറെയുണ്ട്. എന്നാൽ കോൺക്രീറ്റ് കല്ലുകളിൽ തറയോടുകളിൽ തട്ടി ചിതറിപ്പോകാനാണ് അവയുടെ വിധി. നമുക്ക് നാമായിരിക്കുന്നതിലുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. വ്യത്യസ്തനായി ഇരിക്കാൻ, ധൈര്യപൂർവ്വം പുതിയ വെളിപ്പെടുത്തലുകൾ നടത്താൻ, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ഭയപ്പെടാതിരിക്കുക. ഭയപ്പെടേണ്ടത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മറ്റുള്ളവരെ പോലെയാകാൻ പണിപ്പെട്ട് ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥയെയാണ്. ഒന്നും ഇല്ലാതെ വട്ടപൂജ്യമായി ഇരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നേടുന്ന ചെറിയ നേട്ടങ്ങൾ. ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്നും തോറ്റു പിന്മാറാതെ ഇരിക്കുക. എപ്പോഴും ഇനിയും ഒരംഗത്തിനുള്ള ബാല്യം ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ എപ്പോഴും മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക, മൂല്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കുക, അതിനുതകുന്ന ആളുകളുമായി സഹവസിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളോട് ഒരു നമ്പർ പറയുവാൻ ആവശ്യപ്പെട്ടു. കുട്ടികൾ 1000 എന്ന് പറഞ്ഞു. പൂജ്യത്തിനോട് ചേർന്ന് 1 കൂടി ചേർത്ത് പറയാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ 10,000 എന്നും പിന്നീട് 100,000 എന്നും പറഞ്ഞു. അധ്യാപകൻ ക്ലാസ്സിലെ ഏറ്റവും വികൃതിയായ കുട്ടിയോട് ഒന്നിന് പിറകിൽ 1 ഇട്ടിട്ട് നമ്പർ വായിക്കാൻ പറഞ്ഞു. അതേ നമ്പർ തന്നെ കിട്ടുകയുള്ളൂ. ഇതുപോലെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. വെൻ അൻ ഇൻസിഗ്നിഫിക്കൻറ്റ് നമ്പർ ഫോളോസ് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ, ഇറ്റ് ഗെയിൻസ് വാല്യൂ. വെറാസ് വെൻ ദി സെയിം ഇൻസിഗ്നിഫിക്കൻറ്റ് നമ്പർ ട്രൈസ് ടു ഗോ എഹെഡ് ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് നമ്പർ, ദെൻ ഇറ്റ് ഹാസ് നോ വാല്യൂ. നാം നല്ല ഗുരുക്കന്മാരെ, വ്യക്തികളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മൂല്യവും ഉയരും. ആയതിനാൽ മറിച്ച് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക്

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 3ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഭൂമിക്ക് വലിയ ഭീഷണിയായ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 3 അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ, അതായത് തുണി പേപ്പർ ബാഗുകൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. പ്രകൃതിയെയും വന്യജീവികളെയും കടലിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിവസം അടിവരയിടുന്നുണ്ട്. ആധുനിക അലോപ്പതി വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ സവിശേഷമായ ഒരു നാഴികക്കല്ലാണ് 1816 ജൂലൈ 3. ലണ്ടനിൽ വെച്ച് ഡോക്ടർ ജോസഫ് കാർപ്യൂ എന്ന സർജൻ ഒരു രോഗിക്ക് മൂക്ക് പുനർനിർമ്മിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയത് ഈ ദിവസമാണ്. പുരാതന ഇന്ത്യൻ ശസ്ത്രക്രിയ വിദഗ്ധനായ സുശ്രുതന്റെ രീതികളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും പിൽക്കാലത്ത് കോസ്മെറ്റിക് സർജറി ശാഖയുടെ വികാസത്തിനും ഈ വിജയം കാരണമായി. പോളിഷ് സാഹിത്യത്തിലെ അധികായനും നോബേൽ സമ്മാന ജേതാവുമായ വ്ളാദിസ്ലാവ് റെയ്മണ്ട് ജനിച്ചത് 1867 ജൂലൈ 3. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൃതിയായ ദ പെസൻസ് എന്ന നോവലിനാണ് 1924 സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചത്. സാധാരണക്കാരായ കർഷകരുടെ ജീവിതവും പ്രകൃതിയോട് അവർ നടത്തുന്ന പോരാട്ടങ്ങളും 4 വാല്യങ്ങളിലായി അദ്ദേഹം മനോഹരമായി വിവരിച്ചു. പോളണ്ടിന്റെ ഗ്രാമീണ സംസ്കാരത്തെയും ചരിത്രത്തെയും ലോകത്തിനു മുന്നിലെത്തിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. അമേരിക്കൻ ഐക്യനാടുകളുടെ വികാസ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 1890 ജൂലൈ 3. വടക്കു പടിഞ്ഞാറൻ അമേരിക്കൻ പ്രദേശമായ ഐഡഹോ ഔദ്യോഗികമായി US നാൽപ്പത്തിമൂന്നാമത് സംസ്ഥാനമായി മാറിയത് ഈ ദിവസമാണ്. പ്രകൃതി ഭംഗിയാലും ധാതുസമ്പത്തിനാലും സമ്പന്നമായ ഈ പ്രദേശം യൂണിയന്റെ ഭാഗമായതോടെ അമേരിക്കയുടെ ഭൂപടത്തിലും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ വന്നു. അമേരിക്കൻ സംസ്ഥാന രൂപീകരണ പ്രക്രിയയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ഹോളിവുഡ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ടോം ക്രൂസ് ജനിച്ചത് 1962 ജൂലൈ 3. മിഷൻ ഇംപോസിബിൾ പരമ്പര, ടോപ് ഗൺ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിമാനത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ നിന്നും ഡ്യൂപ്പുകളില്ലാതെ സ്വന്തമായി സാഹസിക സ്റ്റണ്ടുകൾ ചെയ്യുന്ന നടൻ എന്ന നിലയിൽ അദ്ദേഹം സിനിമാ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ്. ദൃശ്യമാധ്യമ ചരിത്രത്തെ മാറ്റിമറിച്ച വലിയൊരു പരീക്ഷണം നടന്നത് 1928 ജൂലൈ 3. സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ജോൺ ലോഗി ബെയർഡ് ലോകത്തിലെ ആദ്യത്തെ കളർ ടെലിവിഷൻ സംപ്രേഷണം ലണ്ടനിലെ തന്റെ ലബോറട്ടറിയിൽ വിജയകരമായി പ്രദർശിപ്പിച്ചു. അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരുന്ന ദൃശ്യങ്ങൾക്ക് നിറങ്ങൾ നൽകാൻ കഴിയുമെന്ന് തെളിയിച്ച ഈ സംഭവം ആധുനിക ടെലിവിഷൻ വിനോദ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് അടിത്തറപാകി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കഥ പറയുന്ന കേവലം ഒരു വിനോദോപാധി എന്നതിനപ്പുറം സിനിമയെ ഒരു ദൃശ്യകലയായും സാമൂഹിക ദർശനമായും മാറ്റിയെടുത്ത ചലച്ചിത്ര വിസ്മയം ഇന്ന് ജൂലൈ 3 ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ പെരുമ വിളിച്ചോതിയ ഇതിഹാസ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. മലയാളിക്ക് പുതിയൊരു ദൃശ്യ സംസ്കാരവും സൗന്ദര്യശാസ്ത്രവും പകർന്നു നൽകിയ അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇവിടെ ഒരു പുത്തൻ ചലച്ചിത്ര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. വാണിജ്യ ചേരുവകൾക്ക് പുറകെ പോകാതെ മനുഷ്യ ജീവിതത്തിന്റെ സങ്കീർണതകളെയും സാമൂഹിക മാറ്റങ്ങളെയും ദൃശ്യങ്ങളിലൂടെ നിശബ്ദമായി സംവദിക്കുന്ന ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിൽ ഒരു നല്ല സിനിമാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം സ്ഥാപിച്ച ഫിലിം സൊസൈറ്റികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടികളും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സാന്നിധ്യമായി മാറി. രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കൂടാതെ ഭാരതത്തിലെ ചലച്ചിത്ര പ്രതിഭകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും ഈ ചലച്ചിത്ര കുലപതിയെ തേടി എത്തിയിട്ടുണ്ട്. വിട്ടുവീഴ്ചകളില്ലാത്ത അദ്ദേഹത്തിന്റെ കലാജീവിതം വരും തലമുറയിലെ സംവിധായകർക്ക് എക്കാലത്തെയും വലിയൊരു പാഠപുസ്തകമാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, ദൃശ്യങ്ങളിലെ നിശബ്ദതയെ പോലും ശക്തമായ ഭാഷയാക്കി മാറ്റിയ ആദരണീയനായ ചലച്ചിത്രകാരൻ, ഇന്നും ചലച്ചിത്ര ലോകത്ത് സജീവമായി തുടരുന്ന അടൂർ ഗോപാലകൃഷ്ണന് ഈ ജന്മദിനവേളയിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Listen without break. Red Ahalya FM 90.

0: നമസ്കാരം, ഇൻഫോഎറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനംവകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കുര്യാർകുറ്റി, എർത്ത്ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഡി എൽ എൽഡ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകാരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ 6 രാവിലെ 9:30 വെസ്റ്റ്കര യാക്കര ജി യു പി എസ്സിൽ നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-4609 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-4609. പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് നമ്പർ 167 ജൂലൈ 6 രാവിലെ 9 മുതൽ ജൂലൈ 14 വൈകിട്ട് 5 വരെ അടച്ചിടുന്നതിനാൽ പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾക്ക് കൊപ്പം മുതലമട റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പിൽ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. ബിരുദതലത്തിൽ 60% മാർക്കോടെ വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 60% രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ വഴിയാണ് പരിശീലനം നൽകുക. സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകർ താമസിച്ച് പഠിക്കുവാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ജൂലൈ 15. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ് തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജൂലൈ 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിങ്ങും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരു വർഷത്തെ കോഴ്സാണ് യോഗ്യത. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ്. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2545-4496 നമ്പർ ഒരിക്കൽ കൂടി 0491-2545-4496. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിലേക്ക് ആവശ്യമായ കൺസ്യൂമബിൾസ് ഒരു വർഷത്തേക്ക് വിതരണം ചെയ്യുന്നതിന് സ്ഥാപനങ്ങൾ ഏജൻസികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 7 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2947-4125 നമ്പർ ഒരിക്കൽ കൂടി 0491-2947-4125. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബയോ കെമിസ്ട്രി സർവീസ് ലാബിലേക്ക് ഹൊറിബ അനലൈസർ മെഷീനിലേക്ക് ആവശ്യമായ റീ ഏജൻസ് വിതരണം ചെയ്യുന്നതിന് സ്ഥാപനങ്ങൾ ഏജൻസികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 9 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2947-4125 നമ്പർ ഒരിക്കൽ കൂടി 0491-2947-4125. പട്ടഞ്ചേരി ശാന്തി ജംഗ്ഷൻ ഗോപാലൻ നായർ മകൻ കൃഷ്ണകുമാർ 60 വയസ്സിനെ 2024 ഏപ്രിൽ 27 മുതൽ പട്ടഞ്ചേരിയിലെ വീട്ടിൽ നിന്നും കാണാതായി. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. 94-97-94-72-17 നമ്പർ ഒരിക്കൽ കൂടി 94-97-94-72-17. ഇതോടുകൂടി ഇൻഫോറ്റ് സെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979393.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറും ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
6: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: It's rhythm of Palakkad.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: നമ്മൾ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയുണ്ട്. ഒരു കുറുക്കൻ നല്ല പഴുത്ത മുന്തിരിക്കുല കാണുന്നു. അത് തിന്നാൻ വേണ്ടി കുറേ ചാടുന്നു. പക്ഷെ എത്ര ചാടിയിട്ടും ഈ പഴുത്ത മുന്തിരിക്കുല കിട്ടുന്നില്ല. കുറുക്കന് കയ്യെത്തി പിടിക്കാവുന്നതിലും മുകളിലാണ് ഈ മുന്തിരിക്കുല. അവസാനം 1-2 പ്രാവശ്യം നോക്കിയിട്ട് കുറുക്കൻ പറയും, അപ്പോടപ്പാ, ഈ മുന്തിരിക്ക് ഭയങ്കര പുളിയാണ്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ അങ്ങോട്ട് പോകും. ഈ കഥയുടെ ഗുണപാഠമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതാണ്. അത് ഗുണപാഠം തന്നെയാണോ എന്ന് എനിക്കിപ്പോ ഡൗട്ടുണ്ട്. കാരണം ഈ കുറുക്കനെ പോലെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാതെ നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലേ? ഒരുപാട് നാളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഏ അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ? അതിപ്പോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഭക്ഷണം എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യുന്ന കാര്യമാണെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടില്ലേ? ട്രൈ പോലും ചെയ്യാണ്ട്, അതിന്റെ സ്വാദ് പോലും അറിയാണ്ട്, രുചിച്ച് പോലും നോക്കാണ്ട് നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തിയിട്ട് നമ്മൾ വേണ്ടെന്ന് വെക്കും. കുറുക്കനാ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ ലൈഫിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യന്മാരും ഈ കുറുക്കനെ പോലെയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കത്തും. ഇത് എഴുത്തോലയുടെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇൻസ്റ്റഗ്രാമിൽ നല്ലൊരു ബിസിനസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാള്, ഒരു മനുഷ്യൻ, കേക്ക് ഉണ്ടാക്കാൻ നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ. 2 വർഷമായിട്ട് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു ബിസിനസ് തുടങ്ങണം, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം, ബേക്കിംഗ് ആണ് പാഷൻ. അപ്പോൾ വീണ്ടും നമ്മൾ ചോദിച്ചേടോ എന്താണ് താൻ സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ കാര്യം, ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഹോം വർക്കേഴ്സ് ഉണ്ട്, ഞാൻ തുടങ്ങിയാൽ ആര് വാങ്ങാനാ, ഇപ്പം തന്നെ എല്ലാവരും ഈ ഫുഡ് വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേക്കിൻ്റെ തന്നെ കുറേ അക്കൗണ്ട്സ് ഉണ്ട്, ഇതിപ്പം ഞാൻ തുടങ്ങിയിട്ട് കാര്യമില്ല, ആരും കാണില്ല, ഫ്ലോപ്പ് ആവും. നോക്കിക്കേ, ഒരു കേക്ക് ഉണ്ടാക്കി വിൽക്കാൻ പോലും നോക്കിയില്ല, അതിനു മുന്നേ സ്വന്തമായിട്ട് നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിസിനസ് തുടങ്ങിയാൽ പൊട്ടും, കുറേ അധികം കാര്യങ്ങളുണ്ട്, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ തോൽവിയാണ്. ആ കുറുക്കനാണെങ്കിൽ ചാടിയെങ്കിലും നോക്കിയല്ലേ, നമ്മളിവിടെ ചാടാൻ പേടിച്ച് കൈയും കെട്ടി മാറി നിൽക്കുകയാണ്. പരാജയത്തെക്കാൾ വലിയ വില്ലനാണ് നമ്മുടെ ഈ മുൻവിധികൾ. മുൻവിധിയോടുകൂടി നമ്മൾ ഒരു കാര്യത്തെയും നോക്കരുത്, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ നോക്കുന്ന സമയത്ത്, ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്കത് പറ്റില്ല എന്ന വിചാരത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇനി വേറൊരു റിയൽ ലൈഫ് സ്റ്റോറി ഞാൻ പറയട്ടെ. ഒരു 8-9 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ക്രീസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സെഞ്ചുറികൾ മഴ പോലെ പെയ്യുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളേഴ്സ് പോലും ഈ ചെറുപ്പക്കാരന്റെ മുന്നിൽ വിറച്ചു നിന്നു. ആളുകൾ അവനെ അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് വിളിച്ചത്. പേര് വിരാട് കോഹ്ലി. പക്ഷേ 2019 എത്തിയപ്പോഴേക്കും കഥയൊക്കെ മാറി. അവന്റെ ബാറ്റിൽ നിന്ന് റണ്ണുകൾ വരാതെയായി. സെഞ്ചുറി അടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട്

ദാഹിച്ചു. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി, 3 വർഷമായിട്ടും ഒരൊറ്റ സെഞ്ചുറി അടിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും ബേൺ ഔട്ടായി. പിന്നീട് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, റൂമിലിരിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് തളർന്നു പോകുമായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ എനിക്ക് കള്ള ചിരികളിൽ ചിരിക്കേണ്ടി വന്നു. എന്റെ ഉള്ളിലെ ആ ഒരു ഫയർ മൊത്തം കെട്ടുപോയതുപോലെ തോന്നി. ഈ സമയത്ത് ലോകം മുഴുവൻ വിധി എഴുതി. ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞു, കോഹ്ലിയുടെ യുഗം കഴിഞ്ഞു എന്ന്. ഇനി പുള്ളിക്ക് തിരിച്ചു വരവില്ല, ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചുറ്റും നടക്കുമ്പോൾ കോഹ്ലി വിചാരിച്ചിരുന്നെങ്കിൽ ആളുകൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഇനി നടക്കില്ല, ഇനിയിപ്പോ തിരിച്ചു വരവില്ല എന്ന് കോഹ്ലി വിചാരിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എന്താകുമായിരുന്നു എന്ന്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ക്രിക്കറ്റ് എനിക്ക് പുളിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കളി വേണമെങ്കിൽ നിർത്താമായിരുന്നു. പക്ഷേ കോഹ്ലി എന്ന മനുഷ്യൻ എന്താണ് ചെയ്തതെന്നറിയോ? അവിടെ ഇരുന്ന് കരഞ്ഞില്ല, മുൻവിധികളെ ഭയന്നില്ല, 1 മാസം ബാറ്റ് പോലും തൊടാതെ ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു. മനസ്സിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു വിശ്രമം കൊടുത്തു. എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്ററിയെ റീചാർജ് ചെയ്തു. 2028 ഏഷ്യ കപ്പിൽ ക്രീസിലേക്ക് തിരിച്ചു വന്നു. അഫ്ഗാനിസ്ഥാനെതിരെ അടിച്ച ആ സെഞ്ചുറി അതൊരു തുടക്കമായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് പഴയതിലും പവർഫുൾ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. പിന്നീട് നടന്ന വേൾഡ് കപ്പിൽ സച്ചിന്റെ റെക്കോർഡ് വരെ തകർത്ത് ലോകത്തിന്റെ നെറുകയിൽ എത്തുന്നതും കണ്ടു. ആളുകൾ വിധി എഴുതിയപ്പോഴേ ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടെ ഉയരത്തിൽ ചാടാനാണ് കോഹ്ലി ശ്രമിച്ചത്. ഒരിക്കലും ആ മുന്തിരിക്ക് പുളിയാണ്, ക്രിക്കറ്റ് പുളിക്കും, ഇനി റൺസ് കിട്ടില്ല, പഴയ കോഹ്ലി ഇല്ല എന്നൊക്കെ കരുതി മാറി നിന്നില്ല. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് ഓർക്കാവുന്ന ഒരു കിടിലൻ എക്സാമ്പിളാണ്, റിയൽ ലൈഫ് എക്സാമ്പിളാണ് വിരാട് കോഹ്ലിയുടേത്. കേൾക്കാൻ നമുക്ക് എഴുത്തോല ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ മുന്തിരിക്ക് ശരിക്കും ഒരു പുളിയുമില്ല. നല്ല തേൻ മധുരമുള്ള മുന്തിരിയാണ്. പക്ഷെ ആ മുന്തിരി ഒന്ന് തൊട്ടുപോലും നോക്കാതെ, രുചിച്ചു പോലും നോക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് പുളിക്കും, എനിക്ക് വേണ്ട എന്ന്. എന്തിനാ ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നത്? അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഒരു വട്ടം പോലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ചാടി നോക്കിയാൽ ആ കിട്ടാത്ത മുന്തിരി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഒരു കാര്യത്തിന് പുളിയാണ്, അല്ലെങ്കിൽ ആ കാര്യം കൊള്ളില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കത് കിട്ടാത്തത് ആ സംഭവത്തിന്റെ പ്രശ്നം കൊണ്ടാണോ, ആ മുന്തിരിയുടെ കുഴപ്പം കൊണ്ടാണോ കുറുക്കനത് കിട്ടാഞ്ഞത്? കുറുക്കൻ ട്രൈ ചെയ്യാഞ്ഞിട്ടാണ് അല്ലെ? ഒന്നുകൂടെ ഒന്ന് ഉയരത്തിൽ ചാടി നോക്കിയായിരുന്നെങ്കിൽ ചിലപ്പോ ആ കുറുക്കന് മുന്തിരി കിട്ടിയേനെ. നമ്മൾ ആവശ്യത്തിന് ഉയരത്തിൽ ചാടണം. മാറി നിന്ന് വിധി പറയുന്ന ഗെയിം ഒന്നും ഇനി വേണ്ട. സ്വന്തമായി കൺക്ലൂഷൻസ് ഉണ്ടാക്കി ഒളിച്ചോടുന്ന പരിപാടിയും വേണ്ട. ഈ നിമിഷം മുതൽ നമ്മൾ സ്റ്റാർട്ട് ജമ്പിങ് ഹയർ മോഡാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേരെ കുറച്ചുകൂടെ ഉയരത്തിൽ, കുറച്ചുകൂടെ പവർഫുള്ളായി ചാടാൻ തുടങ്ങൂ എന്നത് മാത്രമാണ് പറയാനുള്ളത്. ആ മുന്തിരിക്കൊല നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. തോറ്റുകൊടുക്കാൻ നമുക്ക് ആർക്കും മനസ്സില്ല. അത് എത്ര ഉയരത്തിലാണ് മുന്തിരിക്കൊല എങ്കിലും ശരി, ഒരൊറ്റ തവണയെങ്കിലും അതിനായിട്ട് ഇത്രയും നാള് ചാടിയതിനേക്കാൾ ഒന്നുകൂടെ ഉയരത്തിൽ ഒന്ന് ചാടി നോക്കൂ. ഇപ്പൊ ഒരു എക്സാം നമ്മൾ കുറെ നാളായിട്ട് പ്രിപ്പയർ ചെയ്യാണ്, നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ കിട്ടാത്ത എക്സാം പൊളിക്കും എന്ന് വിചാരിച്ചിരിക്കാതെ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. മുൻപത്തേക്കാൾ ബെറ്റർ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ. തോറ്റാൽ വീണ്ടും നമുക്കൊരു അനുഭവം, ജയിച്ചാൽ അതൊരു ചരിത്രമാണ്. സ്വയം വിധി എഴുതാതെ ആത്മവിശ്വാസത്തോടെ പുതിയൊരു തുടക്കം കുറിക്കാൻ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഫുൾ പോസിറ്റീവ് എനർജിയോടെ നമ്മുടെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാവിംഗ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദ മൈൻഡ് അപ്പി ആണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഒരല്പം വൈകിയാണെങ്കിലും കാലവർഷം നമ്മുടെ നാട്ടിലേക്കും എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ല രസമുണ്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നത് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ശക്തമായിട്ടുള്ള മഴയൊന്നുമല്ല, ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലൊക്കെയാണ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നൂൽ മഴ എന്നൊക്കെ പറയുന്നത് നൂല് പോലെയൊക്കെയാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു മഴ പെയ്യുന്ന നേരത്ത് നല്ല മഴയുള്ള ഒരു ദിവസം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് ജൂലൈ മാസം 3ാം തീയതിയാണ്. ഈ ഒരു 3ാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഹല്യ വിഷസിൽ നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, മഴയൊക്കെ പെയ്യാണ്. ഈ മഴയത്ത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഫുട് സ്റ്റെപ്പും ഓരോ കാലടിയും വെക്കുന്ന സമയത്ത് ആലോചിച്ച് ചിന്തിച്ച് വെക്കുക കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ കുറച്ച് പാടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഓരോ ഫുട് സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് വെക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്തും, രാവിലെ ഞാൻ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് തന്നെ പലരും അൺകൺട്രോളായിട്ടാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എന്താണെങ്കിലും, കാറാണെങ്കിലും ടൂ വീലർ ആണെങ്കിലും, മഴയാണ്, പതുക്കെ പോകണം, പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കില്ല എന്നുള്ളൊരു ബോധ്യം ഒന്നും ആർക്കും കണ്ടില്ല. എല്ലാവർക്കും അല്ല, കുറേ പേർക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. റോട്ടിലേക്ക്, റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ മഴ സമയത്ത് എപ്പോഴും ഒന്ന് സ്പീഡ് കുറയ്ക്കുന്നതും ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുന്നതും വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തന്നെയും വീട്ടിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ അശ്രദ്ധമായിട്ട് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളമൊക്കെ പലയിടത്തും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും, നമ്മൾ കാണില്ല, ശ്രദ്ധിക്കില്ല. വെള്ളം ഇപ്പോൾ തറയിൽ വീണതൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ വളരെ വളരെ കൂടുതലാണ്. സോ ഓരോ ഫുട് സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വീണ് കഴിഞ്ഞാൽ, പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, അത് മാറാനായിട്ട് പിന്നെ ഒരുപാട് ടൈം എടുക്കും. ഒരൊറ്റ സെക്കൻഡിന്റെ അശ്രദ്ധ ഒരുപാട് നാളത്തെ വേദനയായിട്ട് മാറ്റരുത് എന്നാണ് ഈ ഒരു മഴക്കാലത്ത് എല്ലാവരോടും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ലിസണേഴ്സിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഒരു സ്ഥലത്ത് കയറി ചായ കുടിച്ചപ്പോൾ, അവിടെ ഒരു 10-15 വയസ്സ് പ്രായമുള്ള ജെൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പയ്യൻ ഇങ്ങനെ ആ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പലഹാരം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ആ കടക്കാരൻ ഉണ്ണിയപ്പം വേണോ വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഉണ്ണിയപ്പമല്ലേ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ആ പയ്യനോട് ഈ കടക്കാരൻ ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞ കാര്യം, ഇല്ല, ഷുഗർ ഞാൻ കഴിക്കാറില്ല, ഒപ്പം തന്നെ ഓയിലിയാണ്, അത് അത്ര നല്ലതല്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഓയിലിയാണ്, അത് ഷുഗർ, ഒരുപാട് ഷുഗറൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാറില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ആ 10-15 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെ ഓയിലി, അതുപോലെ തന്നെ ഷുഗർ ഒരുപാടുള്ള ഒന്നും കഴിക്കുന്നില്ല, ഷുഗർ ഡയറ്റിലാണ് അവരെല്ലാവരും. എല്ലാവരും ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ തന്നെയും മധുരം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ആയില്ല ഒട്ടും മധുരം കഴിക്കാത്ത ഒരാളാണ്, വളരെ കുഞ്ഞു പേഴ്സൻറ്റേജ്, ഒരു 10% ഷുഗർ മാത്രമേ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് ആൽബിനാണെങ്കിലും, ഒരുപാട് പേര് ഇവിടെ ഷുഗർ അങ്ങനെ കഴിക്കാറില്ല. വിഷ്ണു ആണെങ്കിലും ഷുഗർ കഴിക്കാറില്ല, വളരെ റയറായിട്ട് മാത്രം ഷുഗർ കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെയും കൂടുതലുള്ളത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ മധുര പലഹാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും വളരെ കുഞ്ഞു പീസ് എടുത്ത് കഴിച്ചിട്ട് ഇത് മതി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 3 ടൈപ്പ് ആൾക്കാരാണ് ഈ ഷുഗറുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഷുഗർ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മധുര പലഹാരങ്ങൾ ഒരുപാട് കഴിക്കും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഷുഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ആരോഗ്യം ഷുഗർ കഴിക്കാനായിട്ട് സമ്മതിക്കില്ല, പിന്നെ അതുമല്ല ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഷുഗർ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഷുഗർ ഇഷ്ടമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ഇഷ്ടമാണ് പക്ഷേ കഴിക്കാറില്ല, അല്ലെങ്കിൽ അത് ഒട്ടുമേ വേണ്ട എന്ന് ഇഷ്ടമല്ല കഴിക്കാറില്ല, അങ്ങനെ ആ ഒരു കാറ്റഗറി കൂടെ ഉണ്ട്. ഇഷ്ടമല്ലാത്തത് കൊണ്ട് കഴിക്കാത്തവരുണ്ട്. അങ്ങനെ 3 കാറ്റഗറിയാണ്, ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ മധുരപ്രിയരാണോ, അതോ മധുരം ഇഷ്ടമില്ലാത്തവരാണോ, അതോ സാഹചര്യങ്ങൾ കൊണ്ട് മധുരം ഒഴിവാക്കിയിരിക്കുന്നവരാണോ എന്നുള്ള കുഞ്ഞു
കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചസാര എന്ന് പറയുന്നത് വെളുത്ത വിഷം ആണല്ലേ. എല്ലാ മധുര പലഹാരങ്ങളിലും ആഡ് ചെയ്യുന്നത് പഞ്ചസാര തന്നെയാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് ഇതിൽ പഞ്ചസാരയേ ഇല്ല, ഇതിൽ മൊത്തം ശർക്കരയാണെന്ന് പറയാറുണ്ട്. പക്ഷെ പഞ്ചസാരയും ശർക്കരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്ന് തന്നെയാണ്. പഞ്ചസാര കുറച്ചുകൂടെ പ്രോസസ്സ് ചെയ്ത് വരുന്നു, കരിമ്പിൽ നിന്ന് വരുന്ന ശർക്കര അത്രയധികം പ്രോസസ്സ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ മിനറൽസ് ഒക്കെ കൂടുതൽ ശർക്കരയിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ശർക്കരയും പഞ്ചസാരയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മധുരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പിക് കൺവേ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞില്ലല്ലേ, 8 1 5 0 9 0 0 ആണ് എന്നെ വിളിക്കേണ്ട നമ്പർ. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും എന്നെ കണക്ട് ചെയ്യാം, മെസ്സേജ് ഒക്കെ അയക്കാം, വിളിക്കാം, വിശേഷങ്ങളൊക്കെ പറയാം, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസം കൂടെ അറിയിക്കാം. ഓക്കെ, ഇന്നത്തെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ് എന്ന് എന്നെ വിളിച്ചു പറയുന്ന ആൾക്ക് ആ ആൾ പറയുന്ന പാട്ട് ഞാൻ ഇന്നത്തെ അഹല്യ വിശ്വസിലെ അവസാനത്തെ പാട്ട് ഞാൻ വെച്ചു കൊടുക്കും. ഏത് പാട്ട് പറഞ്ഞു ആ പാട്ട് ഞാൻ വെച്ചു കൊടുക്കും. അതാണ് എൻ്റെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പാട്ടുകളുടെ പ്രത്യേകത മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെ വലിയ ഗംഭീരമായ പ്രത്യേകതയൊന്നുമല്ല. പക്ഷേ ഒന്ന് രണ്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ, വേണ്ട ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പലർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആ പ്രത്യേകത എന്താണെന്ന് വിളിച്ചു പറയണം കേട്ടോ. മെസ്സേജ് അയച്ച് പറഞ്ഞപ്പോരെ, വിളിച്ചു പറയുന്ന ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ ഇന്നത്തെ അഹല്യ വിഷയത്തിൽ അവസാനം ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പാട്ട് കേട്ട് ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്താണ് പ്രത്യേകതാണ്. ഓക്കെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ അഹല്യ വിശ്വാസിലെ ആദ്യത്തെ പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം, എനിക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എൻജോയ് ചെയ്തോളൂ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടോടുകൂടി ഇതാ ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിച്ചിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഏത് ടൈപ്പ് പാട്ടാണ്, എന്താണ് പാട്ടിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവേണ്ടതാണ്. കുറച്ചുകൂടെ പാട്ടുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് കോളറോട് ചോദിക്കാം. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ശില്പ.
5: ഒറ്റപ്പാലം. സുഖമായിട്ടിരിക്കുന്നോ? ഒറ്റപ്പാലംകാരൊക്കെ
6: സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
5: പുതിയ അക്കാദമിക് ഇയർ ഒരു മാസം പിന്നിടുമ്പോൾ എങ്ങനെ പോകുന്നു? ഇതുവരെ ഓക്കെയാണ്. ഇനി അങ്ങോട്ട് ഓക്കെ ആവട്ടെ അല്ലേ.
6: അതെ.
5: മഴയൊക്കെ ആവുന്ന സമയത്ത് ലീവ് പ്രതീക്ഷിക്കുന്നുണ്ടോ ടീച്ചറെ?
6: വേണ്ടെന്ന് വിചാരിക്കുന്നു, പിന്നെ ശനിയാഴ്ച പോണ്ടേ.
5: അതെ അതെ. ഓ, മഴ ലീവ് കിട്ടിയ ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയിരിക്കും അല്ലേ?
6: അതെ, ശനിയാഴ്ച വർക്കിംഗ് ഡേ ആവും.
5: ഓക്കെ, അത് വേണം. അങ്ങനെ അങ്ങനെ അപ്രതീക്ഷിത അവധി കൊടുക്കുന്ന സമയത്ത് അവധി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം അല്ലേ?
6: അതെ
5: അതെ. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ?
6: ഇല്ല, കഴിക്കാൻ പോകുന്നു.
5: കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ശില്പ ടീച്ചർ, മധുരം ഇഷ്ടപ്പെടുന്ന ആളാണോ? മധുരം ആണോ?
6: ഇല്ല, ഒരുപാട് ഇഷ്ടമല്ല.
5: ഒരുപാട് ഇഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് ഒരുപാട് കഴിക്കാറില്ല.
6: ഇല്ല ഇല്ല.
5: ഇപ്പോ പിള്ളേർക്ക്
6: സാധനമാണെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കുന്ന അതൊക്കെ കഴിക്കും.
5: അതൊക്കെ കഴിക്കും, അതൊന്നും പ്രശ്നമില്ല.
6: പായസം കുടിക്കില്ല.
5: പായസം കുടിക്കില്ല. ആണോ? പായസം ഒരു പായസം കുടിക്കാറില്ല.
6: ജസ്റ്റ് ഒരു സ്പൂൺ.
5: ഒരു സ്പൂൺ പായസം.
6: ഇത്
5: ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ അത് ഹെൽത്തിന് അത്ര നല്ലതല്ല?
6: അല്ല, ഏ, ഞാൻ അങ്ങനൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഒരുപാട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പ് തോന്നും,
5: മന്തിപ്പ് തോന്നും അല്ല? അതല്ലേ ശരി, അതിന്റെ അല്ലേ?
6: അതന്നെ.
5: നമുക്ക് ആകെ അങ്ങനെ ഉറക്കമൊക്കെ വരും.
6: എനിക്ക് അതുകൊണ്ട് ഞാൻ പണ്ടേ മുതലേ അങ്ങനെ തന്നെയാണ്. അധികം പായസം കുടിക്കില്ല. ബർത്ത്ഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടെങ്കിലും പായസം വെക്കുക എന്നുള്ള ഒരു പതിവുള്ളതുകൊണ്ട് പായസം വെക്കും.
5: ഓക്കേ, അപ്പൊ ഈ കേക്ക്, ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കാറുണ്ടോ?
6: അതൊക്കെ ഓരോ പീസുകള് ഒക്കെ ചെറിയ ചെറിയ.
5: അപ്പൊ വളരെ ചെറിയ നാള് മുതലേ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ?
6: അങ്ങനെ ചിന്തിച്ചിട്ടല്ല, പക്ഷെ അതങ്ങനെ ആയി.
5: പക്ഷെ നല്ലതാണ് കേട്ടോ, നല്ലതാണ്. അധികം മധുരം ഉപയോഗിക്കാത്ത നല്ലതാണ്. നമുക്ക് എപ്പോഴും സ്ലിം ആയിട്ടിരിക്കാൻ പറ്റും. എപ്പോഴും നല്ല സ്കിന്നൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ഷൈൻ ആയിരിക്കും അല്ലേ? ാണ്. ഓക്കെ, അപ്പൊ ശില്പ ടീച്ചറെ പറയൂ, പാട്ടിന്റെ പ്രത്യേകത പറയാൻ ആഗ്രഹം.
6: പാട്ടിന്റെ പ്രത്യേകത എനിക്ക് എന്തൊക്കെ മനസ്സിലായത്, ചിത്രാമ്മയുടെ പാട്ടാണ്, പിന്നെ NG ശിവകുമാറിന്റെ പാട്ടാണ്, പിന്നെ കുയിലിന്റെ പാട്ടാണ്.
5: കുയിലിന്റെ പാട്ടാണ് അല്ലേ?
6: അതെ. ഇനി പിന്നിപ്പൊ എന്താ, എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഒറ്റ പാട്ടല്ല, രണ്ട് പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു
5: അടുത്ത പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ശില്പ ടീച്ചർ, ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്ക് വിഷസ് അറിയിക്കാനുള്ളത്?
6: അല്ലേ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിൽ എല്ലാവർക്കും, പിന്നെ ബർത്ത്ഡേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ആഘോഷിക്കുന്നില്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും, അഹല്യ ടീമിലെ അവിടുത്തെ എല്ലാവർക്കും
5: താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വിളിച്ചത് ശില്പ ടീച്ചറാണ്. ശില്പ ടീച്ചർക്ക് കിട്ടിയില്ല പാട്ടിന്റെ ആ ഒരു പ്രത്യേകത, കിട്ടിയില്ല. അപ്പൊ കിട്ടുമായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ആരാണ്?
7: സത്യനാരായണൻ.
5: സത്യനാരായണൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
7: ഓ സുഖമായിരിക്കും.
5: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്, മധുരപ്രിയനാണോ മധുരപ്രിയനല്ലാത്തൊരാളാണോ കഴിക്കുന്ന ഒരാളാണോ എങ്ങനെയാണ്?
7: കുട്ടിയില് അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം കിട്ടിയതെല്ലാം കഴിക്കും.
5: ആ ഓക്കെ, എല്ലാം മധുരം കഴിക്കുമായിരുന്നു കുട്ടിക്കാലത്ത് അല്ലേ? ഓക്കെ. ഇപ്പൊ
7: പോയപ്പോ ട്രാവലിംഗ് ആയിരുന്നു, അപ്പൊ ഒന്നും കിട്ടാണ്ടായി,
5: ഒന്നും കിട്ടാതായി. അപ്പൊ അതുകൊണ്ട് മധുരം കഴിക്കാൻ പറ്റാതെയായി. ഓക്കെ. ഇപ്പൊ നിലവിലെ സ്ഥിതി എന്താണ്, മധുരം കഴിക്കുന്ന ഒരാളാണോ അതോ ഒഴിവാക്കിയിട്ടുള്ള ഒരാളാണോ?
7: അപ്പൊ അതിനുശേഷം ഒരു രോഗം വന്നപ്പോ ഞാൻ ബുക്ക് വാങ്ങി പഠിച്ചു. രോഗം വന്നപ്പോഴാ പഠിച്ചത്, ബുക്ക് വാങ്ങിയത്.
5: ഓക്കെ.
7: അപ്പൊ അതിനുശേഷം വളരെ വ്യക്തമായിട്ട് ഞാൻ എനിക്കറിയണത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു.
5: ഓക്കെ.
7: അങ്ങനെയാണ് ഇപ്പോൾ പോണത്.
5: അല്ല ഇപ്പൊ അതല്ല ഞാൻ ചോദിച്ചാലും ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല. മധുരം ഇഷ്ടപ്പെടുന്ന
7: മധുരം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ആറ് രസങ്ങളാണ്: ഉപ്പ്, മധുരം, പുളി, എരിവ്, ചായം, കയ്പ്.
5: ഓക്കെ.
7: ഇത് നമുക്ക് സന്തുലിതമായിട്ട് ശരീരത്തിൽ നിൽക്കണമെന്നാണ് ആയുർവേദ ശാസ്ത്രം
5: പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മധുരം കഴിക്കുന്ന ഒരാളാണോ?
7: അങ്ങനെ പ്രത്യേകിച്ചില്ല, കൂടുതലൊന്നും ഇല്ല.
5: കൂടുതൽ
7: ആഹാരം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് പോഷണം ചെയ്യും.
5: ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ ചേട്ടാ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
7: കേട്ടോണ്ടിരിക്കുന്നത്, കാരണം എന്താ പറയാനും ശില്പ ടീച്ചറെ നേരത്തെ വിളിച്ചപ്പോ ആരോഗ്യത്തിന് തീരെ കോൺഷ്യസ് ഇല്ലാത്ത ഒരാളാണെന്ന് ഇവിടെ ഞങ്ങൾ ചങ്ങാത്ത കൂടുതല് മറ്റേ ഇവിടെ രാപ്പാഴി വാടികയിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു
5: എല്ലാവരും.
7: അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി മെൻഷൻ ചെയ്യുന്നത്, കാരണം ശരീരം ത്തിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ശരീരശാസ്ത്രം പറയുന്നത്.
5: ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മൾ മധുരം ഇഷ്ടമുള്ള ഒരാളാണോ കഴിക്കുമ്പോൾ, അതോ മധുരം ഇഷ്ടമുണ്ടായിട്ട് കഴിക്കാത്ത ഒരാളാണോ, അതോ കംപ്ലീറ്റ്ലി മധുരം ഇഷ്ടമില്ലാത്ത ഒരാളാണോ, അത് മാത്രമാണ് നമ്മുടെ ചോദ്യം കേട്ടോ. വളരെ സിമ്പിളായിട്ട് അതിന് മറുപടി കിട്ടി കഴിഞ്ഞാൽ എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തൊരു കോളർ, നമുക്ക് കോളർ എത്തിയിട്ടുണ്ട്, കോളറിലേക്ക് പോവാം. ഹലോ,
8: ഹലോ സുനില കുട്ടാ.
5: നമസ്കാരം, ഇതാരാണ്?
8: ഞാൻ മോഹനാണ് കുന്നത്തൂർ.
5: എന്താണ് മോഹൻ സാർ, ശബ്ദത്തിന് ഒരു എനർജി ഇല്ലല്ലോ.
8: നല്ല എനർജി ഉണ്ട്, ഒരു കുഴപ്പമില്ല,
5: ഒരു കുഴപ്പമില്ലല്ലേ.
8: തണുപ്പൊക്കെ ആയിരുന്നല്ലോ,
5: അതിന്റെ എനർജി കുറവാണ്.
8: കുഴപ്പമൊന്നുമില്ലല്ലേ,
5: എനിക്ക് ഫീൽ ചെയ്തായിരിക്കും, എനിക്ക് തോന്നിയതായിരിക്കും.
8: ഫീൽ ചെയ്താ ഞാൻ ആദ്യത്തെ പതുക്കെ പറഞ്ഞു
5: പറഞ്ഞു. ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങൾ മോഹൻ സാർ?
8: വിശേഷങ്ങളൊന്നുമില്ല, എന്തോ ചെറിയ തോതിൽ മഴയൊക്കെ നമുക്ക് വന്നു തുടങ്ങി.
5: വന്നു തുടങ്ങി, നല്ല നൂൽ മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി.
8: ഇന്നലെ വൈകിട്ടും
5: ഈ ഡാമുകളിലും പുഴകളിലും ഒക്കെ വെള്ളം ഉണ്ടാവുന്നൊരു മഴയല്ലേ അല്ലേ?
8: 40 നമ്പർ നൂല് കണക്കിനാണ്
5: പെയ്തോണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല മഴ
8: പെയ്തൊരു കാറ്റും അടിക്കും,
5: കാറ്റും അടിക്കും,
8: നല്ല തണുപ്പ് വരും.
5: അതെ, തണുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ കുറച്ച് ദിവസങ്ങൾ. ഓക്കെ, അതെല്ലാം ഉണ്ടാവും, തണുപ്പും മഴയും വെയിലും
8: ഉണ്ടാവും, മഞ്ഞും മഴയുമായി അങ്ങനെ കാലം കടക്കണമല്ലോ.
5: അതെ. അപ്പൊ മോഹൻ സാർ പറയൂ, മധുരം ഇഷ്ടപ്പെടുന്ന ആളാണോ കഴിക്കുന്നത്?
8: മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ്.
5: മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ കഴിക്കാറുണ്ട്?
8: ഇഷ്ടപ്പെടുന്ന ആളാണ് തന്നെയല്ല, ഒരു രണ്ട് ഗ്ലാസ് പായസം ഒക്കെ അടിച്ചാലും
5: ഒരു കുഴപ്പമില്ലല്ലേ. ഈ പ്രായത്തിൽ ഞാൻ രണ്ട് ഗ്ലാസ് പായസം കുടിക്കാറുണ്ട്.
8: എനിക്ക് ഷുഗർ ഒന്നുമില്ല,
5: ഷുഗർ ഒന്നുമില്ല.
8: എവിടെ പോയാലും പായസം ഉണ്ടെങ്കിൽ അതടിക്കും,
5: പായസം അടിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കിയെല്ലാം. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. അപ്പോ മോഹൻ സാർ, പാട്ടുകളുടെ പ്രത്യേകത പറയാൻ ആഗ്രഹമുണ്ടോ?
8: പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയാൻ, അത് ഈ കുയിൽ നാദം എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഈ ഈ കാലയളവിലുള്ള ഒരു ഒരു കുക്കു കുക്കു എന്നുള്ള ആ വിളി.
5: ഓക്കെ, അതല്ല പ്രത്യേകത. ഓക്കെ, അടുത്ത പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും.
8: അടുത്ത പാട്ട് കേൾക്കുമ്പോഴേ.
5: ഓക്കെ, അപ്പൊ താങ്ക് യു.
8: സമയത്ത് വിളിച്ച് പറയാൻ പറ്റുമോ?
5: വിളിച്ച് പറയാൻ പറ്റൂലല്ലോ.
8: പറ്റില്ല, ഒന്ന് വിളിച്ചാണ്.
5: ഓക്കെ, ഒന്ന് വിളിച്ചു കഴിഞ്ഞില്ലേ, കുഴപ്പമില്ല. അടുത്ത അടുത്ത ആരെങ്കിലും ഒക്കെ പറയുമായിരിക്കും അടുത്ത പാട്ട് കേട്ടിട്ട്. ഓക്കെ, താങ്ക് യു മോഹൻ സാർ. ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കാനുള്ളത്?
8: വിശ്വാസം കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന
5: എല്ലാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത് മോഹൻ സാർ ആയിരുന്നു. മോഹൻ സാർ ഈ ഒരു പ്രായത്തിലും രണ്ട് ഗ്ലാസ് പായസം വരെ ഒക്കെ കുടിക്കാറുണ്ട്, ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അത് കൊള്ളാം. അടുത്തൊരു കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
9: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ആരാണ്?
9: സ്വാതി ഫ്രം കൊട്ടേക്കാട്.
5: സ്വാതി, സുഖമായിട്ടിരിക്കുന്നു?
9: ഓ സുഖം.
5: പ്ലസ് ടു പഠിക്കുന്ന സ്വാതി അല്ലേ?
9: അതെ.
5: പ്ലസ് ടു കഴിഞ്ഞു, പാസ്സായില്ലേ?
9: ഓ പ്ലസ് ടു കഴിഞ്ഞു.
5: ഡിഗ്രി ജോയിൻ ചെയ്തോ?
9: ഓ ഇന്നലെ മിലാനോ ഒരു അഡ്മിഷൻ എടുത്തു.
5: അടിപൊളി. എവിടെയായിരുന്നു, ഏത് കോഴ്സ് ആണ്?
9: ഞാൻ ബി എ ഹിസ്റ്ററി.
5: ബി എ ഹിസ്റ്ററി, ആഗ്രഹിച്ച കോഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ?
9: അതെ.
5: ഓക്കെ, ഏത് കോളേജിലായിരുന്നു? മേഴ്സി കോളേജ്. അപ്പൊ കൺഗ്രാജുലേഷൻസ്, നല്ലൊരു കോളേജ് ലൈഫ് വിഷസ് അറിയിക്കുന്നു കേട്ടോ.
9: താങ്ക് യു.
5: ഗംഭീരാവട്ടെ, അടിപൊളിയാവട്ടെ, പ്രതീക്ഷയിലും സൂപ്പർ ആവട്ടെ കോളേജ് ലൈഫ്. ഓക്കെ
9: ഓക്കെ, താങ്ക് യു.
5: മേഴ്സി കോളേജ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ?
9: അതെ.
5: എന്ത് പറ്റി മേഴ്സി അങ്ങനെ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാൻ?
9: അല്ല, അലോട്ട്മെന്റ് വഴി കിട്ടിയത്. ഫസ്റ്റ്
5: അലോട്ട്മെന്റ്,
9: തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റിംഗ് ആണ്.
5: വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ ആഗ്രഹമുണ്ടോ?
9: ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് വിക്ടോറിയാണ്.
5: വിക്ടോറിയാണ്. അപ്പൊ വിക്ടോറിയയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ? ഓക്കെ, അടിപൊളി. എന്തായാലും ആഗ്രഹം പോലെ, ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാനായിട്ട് പറ്റട്ടെ.
9: ഓ താങ്ക് യു.
5: ഓക്കെ, അപ്പൊ സ്വാതി പറയൂ, മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ അതോ ഇഷ്ടമില്ലാത്ത ഒരാളാണോ, എങ്ങനെയാണ്? കഴിക്കാറുണ്ട് അല്ലേ? മധുരം കഴിക്കാറുണ്ട്. അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മധുരം ഒഴിവാക്കാറില്ല അല്ലേ? ഓക്കെ, ഏതൊക്കെ ഇഷ്ടങ്ങൾ ഏതൊക്കെ ഇഷ്ടമില്ലാത്ത ഒന്ന് പറഞ്ഞു കേക്കട്ടെ.
9: പായസം ഒരു രണ്ട് വായ മൂന്ന് വായ കുടിക്കുള്ളൂ.
5: ആ, രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് അത്രേ ഉള്ളൂ. ഓക്കെ,
9: പിന്നെ ജിലേബി ലഡു അങ്ങനെയൊക്കെ ആണെങ്കിൽ
5: ഒരെണ്ണമൊക്കെ കഴിക്കും. പായസം, പായസത്തോട് വലിയ താല്പര്യം ഇല്ല അല്ലേ? പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ, എനിക്ക് പായസത്തോട് ഭയങ്കര
9: ഇഷ്ടമാണ്.
5: ഓക്കെ, അപ്പൊ സ്വാതി ആർക്കാ വിശ്വസ് കൊടുക്കാനുള്ളത്?
9: എല്ലാവർക്കും.
5: സ്വാതിക്ക് ആ പാട്ടിന്റെ പ്രത്യേകത പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അപ്പൊ ഇതുവരെയും ആർക്കും ആ ഒരു പാട്ട്, വെച്ച പാട്ടിന്റെ, ഇനി വെക്കാൻ പോകുന്ന പാട്ടിനെ കുറിച്ച് അറിയില്ലല്ലോ, അപ്പൊ വെച്ച പാട്ടിന്റെ ആ ഒരു പ്രത്യേകത മനസ്സിലായിട്ടില്ല. മനസ്സിലായവർ വിളിച്ച് പറയണം. അവർക്കായിട്ട് അവസാനത്തെ പാട്ട്, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
10: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
5: ഇത് ആരാണ്?
10: ആരാധ്യ.
5: ആരാധ്യക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
10: സുഖം.
5: സ്കൂളിൽ പോണ്ടേ?
10: ഫുഡ്
5: കഴിക്കാണ്. മഴയൊക്കെ അല്ലേ, നമുക്ക് ഇന്ന് അവധി എടുത്താലോ? ഒരു കള്ള വയറുവേദന വന്നു കഴിഞ്ഞാൽ മതി, അവധി കിട്ടും. ഞാൻ വേണേ അമ്മയോട് പറയാം. വേണ്ട, സ്കൂളിൽ പോണോ? ഈ മഴയത്ത് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് അല്ലേ? എങ്ങനെ പോകുന്ന, സ്കൂൾ ബസ് വരുമോ അതോ വേറെ ഏതെങ്കിലും? ഓട്ടോയില് വരും.
10: ഇന്ന് ലീവ് എടുത്താ നാളെ ലീവ്, മറ്റന്നാളെ ലീവ്.
5: മൂന്ന് ദിവസം പിന്നെ അവധി എടുത്ത് വീട്ടിലിരിക്കാന്ന് പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടാ അല്ലേ? വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല?
10: ഇഷ്ടമല്ല.
5: ഓക്കെ, അപ്പോ ആരാധ്യക്കുട്ടി പറയും, മധുരം ഇഷ്ടമുള്ള ആളാണോ? അത്രയൊന്നും ഇഷ്ടമല്ല അല്ലേ? ഇപ്പൊ വീട്ടില് സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് മധുരത്തിന്റെ സ്നാക്സ് ആണെങ്കിൽ ഒഴിവാക്കാറുണ്ട്, കഴിക്കാറില്ല? കുറച്ച് കഴിക്കാറുണ്ട്. അത്ര ഇഷ്ടമല്ല. നല്ലതാ, ആ ഇഷ്ടപ്പെടായ നല്ലതാ കേട്ടോ.
10: നല്ല ഇഷ്ടായിരുന്നു ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ, പക്ഷെ ഇപ്പൊ ഇഷ്ടം.
5: ഇപ്പൊ ഇഷ്ടമല്ല. എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാതിരുന്നേ? ഇപ്പൊ
10: അത് ഓവർ ഷുഗർ ആയിട്ട്.
5: ആ, ഓവർ ഷുഗർ ആണ് എല്ലാത്തിലും അല്ലേ?
10: അപ്പൊ ടീച്ചർ പഠിപ്പിച്ചതുണ്ട് നിറയെ ഷുഗറും സോൾട്ടും
5: കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തായാലും അനുസരിച്ചിരിക്കണം. അപ്പൊ ഒരിക്കലും നിറയെ ഷുഗറും സോൾട്ടും ഓയിലും ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. ഹെൽത്തി ആയിട്ടിരിക്കണം എപ്പോഴും. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കാനല്ലേ? എല്ലാവർക്കും. അപ്പൊ ആരാധ്യക്കുട്ടിക്കും ഒരു കിടുക്കൻ ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ.
10: താങ്ക്
5: യു. വിളിച്ചത് ആരാധ്യയായിരുന്നു. ആരാധ്യ ഈ പ്രായത്തില് ഷുഗർ കട്ടാണ് കേട്ടോ. വളരെ റയറായിട്ട് വളരെ കുറച്ച് മാത്രമേ ഷുഗർ കഴിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. നല്ലതാണ്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് അനുസരിക്കും. ആരാധ്യ, നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ
11: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
11: കേൾക്കുന്നില്ല, കറക്റ്റ് ആവുന്നില്ല.
5: ആ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കണം, എങ്കിൽ മാത്രമേ കേൾക്കുള്ളൂ.
11: ഹലോ
5: ഹലോ ഹലോ.
11: ആ, ഞാൻ പ്രശാന്ത്.
5: പ്രശാന്ത്,
11: കൊഴൽമന്ദത്തിൽ
5: നിന്ന്. പ്രശാന്ത്, റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെക്കോ. അതാണ് കേക്കായിക വന്ന കേട്ടോ. പ്രശാന്ത് ഫസ്റ്റ് ടൈം വിളിക്കുകയാണോ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ?
11: ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളുടെ എന്നും പ്രോഗ്രാം ഒന്നും
5: കേൾക്കാറുണ്ട്. ഫസ്റ്റ് ടൈം വിളിക്കുകയാണ് അല്ലേ, ഒരുപാട് സന്തോഷം.
11: ഫസ്റ്റ് ടൈമാണ്.
5: ഓക്കെ, പ്രശാന്ത് എന്താ ചെയ്യുന്നത്?
11: ഞാന് ഫാബ്രിക്കേഷൻ വർക്കാണ്.
5: ഫാബ്രിക്കേഷൻ വർക്കാണ്. ഇപ്പൊ ജോലി സ്ഥലത്താണോ അതോ വീട്ടിലാണോ?
11: ഇപ്പൊ വീട്ടിലാണ്. ഞാന് കണ്ണൂർ ഭാഗത്താ വർക്ക് ചെയ്യുന്നത്.
5: കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ അവധിക്ക് വന്നിരിക്കുകയാണ്, നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്.
11: നാട്ടിലോട്ട് വന്നിരിക്കും.
5: എപ്പോഴാണ് ഇനി കണ്ണൂരിലേക്ക് തിരിച്ചു പോകുന്നത്?
11: ഇന്ന് പോണ്ടാണ്, മഴ കാരണം.
5: നേരത്തെ വിളിച്ച മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു, മടിയില്ലാതെ സ്കൂളിൽ പോകുന്നു. ഇവിടെ പ്രശാന്ത് മടി കാരണം അവധി എടുത്തിരിക്കുകയാണ് അല്ലേ? മോശമായി പോയിട്ടോ, വളരെ മോശമായി പോയി. കാലത്തൊരു മടി. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മടി പിടിക്കാതിരിക്കും അല്ലേ? ഓക്കെ, ഇനിയിപ്പോ നാളെ പോണോ അല്ലേ? പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി മടിയൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല അല്ലേ?
11: എന്നും നിങ്ങളുടെ ഈ പ്രോഗ്രാം കേൾക്കാറുണ്ട്, സമയം കിട്ടുമ്പോ എല്ലാം മൊബൈലിലും കേൾക്കാറുണ്ട്,
5: റേഡിയോയിലും കേൾക്കാറുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? പ്രശാന്തിന്റെ
11: ഞാൻ അച്ഛൻ അമ്മ ഭാര്യ.
5: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
11: എല്ലാരും സുഖമായിരിക്കും.
5: പ്രശാന്ത് എങ്ങനെയാണ്, മധുരം ഇഷ്ടപ്പെടുന്ന ആളാണോ അതോ മധുരം ഇഷ്ടമല്ലാത്ത ഒരാളാണോ കഴിക്കാത്ത ഒരാളാണോ എങ്ങനെയാണ്?
11: മധുരം ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്.
5: ഇഷ്ടമാണ്.
11: അധികം കഴിക്കാറില്ല.
5: അധികം കഴിക്കാറില്ല, ലിമിറ്റ് ഉണ്ടല്ലേ?
11: ലിമിറ്റ് ഉണ്ട്.
5: ഓക്കെ ആവട്ടെ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
11: വിഷസ് എല്ലാവർക്കും, ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും.
5: ഓക്കെ, അപ്പൊ അച്ഛനോടും അമ്മയോടും വൈഫിനോടൊക്കെ അന്വേഷണം അറിയിക്കുക, വീണ്ടും ഇതുപോലെ ഇടയ്ക്ക് വിളിക്കുക. ഓക്കെ,
11: താങ്ക്
5: യു, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രശാന്തിനും അത്ര മധുര ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. അടുത്ത പാട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ എന്താണ് പ്രത്യേകത എന്ന്. വിളിച്ചറിയിക്കണം പാട്ടിന് ശേഷം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി.

0: നേത്രദാനം, മഹാദാനം, ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
3: ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇതാരാണ്?
4: ബാലകൃഷ്ണൻ കണ്ണാടി.
3: ബാലകൃഷ്ണൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നു?
4: അങ്ങനെ പോണു. മഴയൊക്കെ ചെറുതായിട്ട് കാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
3: ചെറുതായിട്ടേ ഉള്ളൂ കണ്ണാടിയില്? ആണോ? ചെറിയ ചാറ്റൽ മഴയാണല്ലേ?
4: ചെറുതായിട്ട് ഇങ്ങനെ.
3: മഴക്കാലം പറയാം അല്ലേ? അപ്പോ ബാലകൃഷ്ണൻ ചേട്ടാ പറയാം, എങ്ങനെ മധുരപ്രിയനാണോ?
4: മധുരപ്രിയനല്ല, അത്രയ്ക്ക് ഉപയോഗിക്കുന്ന ആളല്ല.
3: ഉപയോഗിക്കുന്ന ആളല്ല, കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്.
4: ഈ
3: ചായയിൽ മധുരം ഇടാറുണ്ടോ?
4: കുറച്ച്.
3: ഓക്കെ, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടി മാത്രം അല്ലേ? അങ്ങനെ കൊതി ഒന്നും വരാറില്ലേ? മധുരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം ഒന്നും വരാറില്ലേ?
4: പിന്നെ
3: നമ്മൾ മധുരമില്ലാതെ കുടിക്കാനായിട്ട് പറ്റില്ല അല്ലേ?
4: ഓക്കെ,
3: അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: ടോപ്പിക് പറയണ്ടേ?
3: ആ, ടോപ്പിക് പറഞ്ഞോളൂ.
4: കുയിലിന്റെ ശബ്ദം
3: ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയതാണോ? കുയിലിന്റെ ശബ്ദം ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയതല്ല. ഓക്കെ, അത് തെറ്റിപ്പോയി കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ പാട്ട് ശ്രദ്ധിക്കണം. പാട്ടിനെ കുറിച്ചൊക്കെ ഇച്ചിരി അറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത പാട്ട്. ഇനി ഒന്ന് രണ്ട് പാട്ട് കൂടെ കേൾക്കുമ്പോ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവും. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം. ബാലകൃഷ്ണ ചേട്ടനെ ഒന്ന് ട്രൈ ചെയ്തു പാട്ടിന്റെ പ്രത്യേകത കണ്ടുപിടിക്കാനായിട്ട്. ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു പാട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാ പാട്ടിനും, ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്ന എല്ലാ പാട്ടിനും ആ ഒരു പ്രത്യേകത ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അതത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു കാര്യമല്ല. ഇത് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഓ ഇതായിരുന്നോ കാര്യം എന്ന് പലരും പറയും. അങ്ങനെ ഒരു സംഭവമാണ്. എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗെയിം പോലെ സംഘടിപ്പിച്ചത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, കണ്ടുപിടിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയുക. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
5: ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? ഇന്ദിര ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ കിട്ടി, അത് സമാധാനം ഉണ്ടല്ലേ? കൊറേ നാളായി നമ്മള് സംസാരിച്ചിട്ട്.
5: ആ,
3: ഇടയ്ക്ക് വിളിക്കണ്ടേ? വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? കിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങ് ദേഷ്യം വന്നങ്ങ് മാറ്റിവെക്കും. ഇനി വിളിക്കണ്ടെന്ന് വെക്കും അല്ലേ? കേട്ടാ മതിയല്ലോ. ഓക്കെ, അപ്പോ ഇന്നൊരു ചേച്ചി പറയൂ, മധുരപ്രിയയാണോ? ഷുഗർ ആയപ്പോ നിർത്തിയല്ലേ? ഇപ്പോഴും ആഗ്രഹം ഉണ്ടോ മധുരം കഴിക്കാനായിട്ട്? വേണമെന്നില്ല, കഴിക്കാതെ അങ്ങ് ഒഴിവാക്കിയപ്പോ ഇങ്ങനെ മധുരം ഇപ്പൊ വേണമെന്നില്ല, അങ്ങനെയാണല്ലേ? വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുണ്ട്, റയർ ആയിട്ട്. പായസം ഒക്കെ കുടിക്കാറുണ്ട് അല്ലേ? അര ഗ്ലാസ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നൊരു ചേച്ചി, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? പറയൂ. പുല്ലാങ്കുഴൽ അല്ല, വയലിൻ പുല്ലാങ്കുഴൽ ഒന്നുമല്ല, അത് വേറൊരു സംഭവം. അല്ല,
5: വേറൊരു
3: സംഭവം. ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം.

0: ലാംഗ്വേജല്ല കേട്ടോ ആ ഒരു ടോപ്പിക്, ആ ഒരു പാട്ടിന്റെ ഒരു സാമ്യത എന്ന് പറയുന്നത്. അതൊരു ഒരു ഒന്നൊന്നര പ്രത്യേകതയാണ്. നെക്സ്റ്റ് കോളറിലേക്ക് പോകാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് സുനിലേ.
0: വെരി വെരി ഗുഡ് മോർണിംഗ്. ദിവ്യ ചേച്ചി, സുഖമായിട്ട് പോകുന്നു? ഓക്കെ, അപ്പോ പറയൂ, മധുരപ്രിയാണോ?
1: അല്ല,
0: മധുരപ്രിയല്ല, ഒട്ടുമല്ല. മധുരം കഴിക്കാത്തതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അങ്ങനെയാണോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒട്ടും മധുരം കഴിക്കില്ല, ചായയിൽ പോലും മധുരം ഇടാറില്ല. ഇതില് മധുരം ഉണ്ടോ? ഇല്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ അല്ലേ?
1: കേക്കൊക്കെ
0: കഴിക്കാറേയില്ല. അപ്പൊ ആരാ ടേസ്റ്റ് ഒക്കെ നോക്കാറ്, നല്ലതായിട്ടുണ്ടോന്ന് പറയാറ്?
1: ഇല്ല, നമ്മത് ഉണ്ടാക്കുമ്പോ നോക്കാൻ
0: പറ്റില്ല. ഓക്കെ,
1: പിന്നെ വേറെ എവിടെ നിന്ന് കിട്ടിയാലും
0: കഴിക്കാറില്ല. പായസം ഒന്നും കുടിക്കാറില്ല?
1: പായസം
0: കുറച്ച് ലൈറ്റ് ആയിട്ട്, അധികമില്ല. ഓക്കെ, നല്ലതാ കേട്ടോ. എങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കാൻ കാരണം? പണ്ട് മുതലേ ഇഷ്ടക്കേടാണോ?
1: ഇഷ്ടമല്ല.
0: ഓക്കെ, നല്ലതാ അല്ലെ. മധുരം കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും.
1: തീർച്ചയായിട്ടും.
0: പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിരിക്കും, പല ആരോഗ്യ പ്രശ്നങ്ങളും വരില്ല അല്ലേ? ഓക്കെ ഓക്കെ. വീട്ടിൽ എല്ലാരും അങ്ങനെയാണോ അതോ ചേച്ചി മാത്രമാണോ?
1: വീട്ടില് അല്ല, എല്ലാവരും പൊതുവെ. ചേട്ടനും അധികം കഴിക്കാറില്ല, പക്ഷെ പിള്ളേര് ഇത്തിരിയൊക്കെ ഈ മിഠായിയൊക്കെ
0: കഴിക്കാറുണ്ട്. വാങ്ങിക്കേണ്ടി വരില്ല അല്ലേ?
1: ഇല്ല, പഞ്ചസാരയൊക്കെ വളരെ
0: കുറവാണ്. ഓക്കെ, നമുക്ക് അത്രയും രൂപ ലാഭിക്കാം.
1: തീർച്ചയായിട്ടും, നല്ലതല്ലല്ലോ അതുകൊണ്ട്.
0: അപ്പോ താങ്ക് യു ചേച്ചി. ഈ പാട്ടിന്റെ പ്രത്യേകത പറയാൻ ആഗ്രഹം ഉണ്ടോ?
1: എനിക്ക് മനസ്സിലായില്ലേ?
0: ഒരു പാട്ട് കൂടെ കേൾക്കുമ്പോ എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. ഇനി ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? താങ്ക് യു സോ മച്ച് ചേച്ചിക്കും, നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ച ദിവ്യ ചേച്ചി ആയിരുന്നു. അപ്പൊ ദിവ്യ ചേച്ചി ഒട്ടുമേ മധുരം കഴിക്കാറില്ല, മധുരമേ ഇഷ്ടമല്ല, പഞ്ചസാരയൊന്നും വാങ്ങിക്കാറേ ഇല്ല, വളരെ റയറായിട്ടേ വാങ്ങിക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. മധുരമൊക്കെ എത്രയധികം ഒഴിവാക്കാൻ പറ്റുന്നു അത്രയും നല്ലതായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ വരും, പക്ഷേ എങ്കിലും ആ ക്രേവിങ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട്. ചായയിൽ മധുരം ഇടാതിരിക്കുക, സ്നാക്സ് മധുരം കഴിക്കാതിരിക്കുക, മധുരമുള്ള സ്നാക്സ് കഴിക്കാതിരിക്കുക, ബിസ്ക്കറ്റ്, ബണ്ണ്, ബ്രെഡ്, അതുപോലെ തന്നെ ഈ ജാം, അതുപോലെ കേക്ക്, ഐസ്ക്രീം, ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളും മാറും, നിങ്ങളുടെ ശരീരം മാറും, നിങ്ങളുടെ ആ ഒരു എനർജി മാറും, വേറെ ലെവൽ എനർജി ആവും. ഇപ്പോൾ മെലിയാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മെലിയും, ഒരുപാട് വെയിറ്റ് കുറയും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോൾ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
2: വടക്കേ
0: വാവന്നൂർ. സുഖായിട്ടിരിക്കുന്നു മുഹമ്മദ് ചേട്ടൻ?
2: വടക്കേ
0: വാവന്നൂരിൽ മഴയൊക്കെ ഉണ്ടോ?
2: തെളിഞ്ഞു
0: വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
2: അത്രേ.
0: ഓക്കെ, നല്ല മഴ പെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ? നല്ല മഴ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മുഹമ്മദ് ചേട്ടൻ, മധുരപ്രിയനാണോ?
2: എനിക്ക് കുട്ടിക്കാലം മുതലേ മധുരത്തിനോട് വലിയ താല്പര്യമില്ല. അന്നത്തെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ അലുവ, ഈത്തപ്പഴം, മത്തങ്ങ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ അലുവ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചെറുപ്പം ചെറിയൊരു പീസ് എടുത്ത് കഴിക്കും, അത്രേ ഉള്ളൂ.
0: ജസ്റ്റ് ഒന്നും കഴിക്കാറില്ല.
2: മത്തങ്ങ എപ്പോഴും ഉപയോഗിക്കില്ല.
0: മത്തങ്ങ മീൻസ് തണ്ണിമത്തനാണോ ഉദ്ദേശിച്ചത്?
2: അല്ല, നമ്മുടെ സാധാ
0: സാധാ മത്തല്ല. എവിടെ മധുരം?
2: പച്ചക്കറി മാത്രം അതിലും മധുരമുണ്ട്.
0: മധുരമുണ്ടല്ലേ?
2: സാധനം അപ്പൊ അത്രയും ഇഷ്ടമില്ലാത്ത സാധനമാണ്.
0: ആണോ? ഓക്കെ, അത് അത്ര മധുരമുള്ളൊരു പച്ചക്കറിയാ? അപ്പൊ എന്റെ നാട്ടിൽ കിട്ടുന്ന മത്തങ്ങയ്ക്ക് അധികം മധുരം കണ്ടിട്ടില്ല ഞാൻ, അല്ല രുചിച്ചറിഞ്ഞിട്ടില്ല. ഓക്കെ,
2: മാത്രം കഴിക്കാറില്ല.
0: ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ.
2: പിന്നെ പായസം ഒരു ഗ്ലാസ് മാത്രമേ കഴിക്കാറുള്ളൂ കല്യാണത്തിനൊക്കെ പോയാല്. അതുപോലെ പഞ്ചസാരയില് ചായയില് പഞ്ചസാര കുറവാണ്,
0: ലൈറ്റ് ആയിട്ട് ഇടാറുള്ളൂ. അതങ്ങ് കുടിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ ചേട്ടാ ആശംസ അറിയിക്കാനുള്ളത്?
2: നമ്മുടെ റിൻസൻ ചാലക്കുടി, അനീഷ് കൊല്ലമ്പടി, മഹേഷ് പെരുവല്ലൂര്, കുഞ്ഞിപ്പ ബന്ധാപുരം, നദിയോരാപത്തനത്താണി, സുനിൽ അരിങ്ങാറ്റി, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ചേട്ടനും ഒരു നല്ല ദിവസം പറയൂ.
2: ഇന്ന് ഗ്രാമീണ ഇതിനെ കുറിച്ചിട്ടാണ് ആ പാട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്.
0: ഗ്രാമീണതല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് പി വി മുഹമ്മദ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പണ്ട് മുതൽ തന്നെ മധുരം കഴിക്കാറില്ല, വളരെ റയറായിട്ട്, വളരെ ഇച്ചിരിയൊക്കെ കഴിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യം പാട്ട് അതല്ല. ഞാൻ അടുത്തൊരു പാട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാട്ട് ഞാൻ എടുത്തു വെക്കാം കേട്ടോ. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
3: ഹലോ, നമസ്കാരം.
0: ഇതാരാണ്? സുഖമായിട്ടിരിക്കുന്നോ ജ്യോതി ചേട്ടാ? അപ്പൊ എങ്ങനെയാണ് ജ്യോതി ചേട്ടൻ, മധുരപ്രിയനാണോ? അഞ്ചാറ് ഗ്ലാസോ? അമ്പു, അഞ്ചാറ് ഗ്ലാസ് കുടിച്ച ശേഷം പിന്നെ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഒരു ആണോ? എന്റെ പൊന്നു, അയ്യോ അസൂയ തോന്നുന്നു. ലഡു ജിലേബി ഒക്കെ അഞ്ചാറെണ്ണം കഴിക്കുന്നു കേൾക്കുമ്പോ. എനിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് ഒരു ലഡു കഴിച്ചാൽ മതി, ആ ദിവസം മുഴുവൻ പോക്കായിരിക്കും. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും പിന്നെ. ഓക്കെ, അടിപൊളി. അതെന്താ ഇത്രയും കഴിക്കാനുള്ള കാരണം? ഇഷ്ടമാണോ മധുരം?
2: എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര
0: എത്ര മധുരം കഴിച്ചാലും അതൊക്കെ ഞാൻ എരിയിച്ച് കളയും അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല. ചായയില് മധുരം ഇട്ടാണ് ഇപ്പോഴും കുടിക്കുന്നതൊക്കെ? കൂടുതൽ ഇടാറില്ല, എങ്കിലും ഇടാറുണ്ട്. കൂടുതലിടും. ഓക്കെ, ഓ അങ്ങനെയാണല്ലേ. ഇതുവരെ വിളിച്ച കോളേജിൽ നിന്ന് എല്ലാം ഡിഫറെന്റ് ആണ് നമ്മുടെ ജ്യോതിച്ചേട്ടൻ. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് അറിയിക്കാനുള്ളത്?
2: വിശ്വസ് നമ്മുടെ കൃഷ്ണേട്ടൻ, ഗുരുവായൂരപ്പൻ,
0: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ജ്യോതിച്ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. ഒരു കോളർ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഓമൻ ചേച്ചിയാണ്.
0: ഓമൻ ചേച്ചി, എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ?
3: നല്ല നല്ല പോലെ പോകുന്നു. ഇന്നാണ് ഇത്തിരി മഴ കിട്ടിയത്.
0: അതെ, ഇന്ന് രാവിലെയാണ് നല്ല മഴയൊക്കെ അങ്ങ് പെയ്ത് അല്ലേ?
3: നല്ല മഴ പറഞ്ഞാൽ അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല, ചാറ്റൽ മഴ.
0: ചാറ്റൽ മഴ, ചാറ്റൽ മഴ മതി നമുക്ക്. ഒരുപാട് നല്ല ഹെവി മഴ.
3: അപ്പൊ
0: എങ്ങനെയാണ്, മധുരപ്രിയ ആണോ?
3: മധുരപ്രിയ പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ മധുരം ഒന്നും കഴിക്കാറില്ല,
0: എങ്കിലും കുറച്ചൊക്കെ കഴിക്കാറുണ്ട്.
3: എങ്കിലും കുറച്ച് കഴിക്കും.
0: മധുരം ഇല്ലാതെ എങ്ങനെയാണ് അല്ലേ?
3: എങ്ങനെയാണ്? പക്ഷേ ചായയിൽ ഇപ്പോ ഷുഗറായ കാരണം കൂടുതൽ മധുരം ഒന്നും ഉപയോഗിക്കാറില്ല.
0: ഓക്കെ, അപ്പൊ ഷുഗർ ഉണ്ടായിട്ടും കൂടുതൽ മധുരം ഉപയോഗിക്കാറ് അങ്ങനെയാണ് അല്ലേ? അല്ലാതെ മധുരം
3: അതുകൊണ്ടാണ് കുറച്ചത്. ഇപ്പൊ തിരി ഒരു പൊട്ടിടും,
0: അത്രേ ഉള്ളൂ. അതില്ലാതെ കുറയ്ക്കണം കേട്ടോ. നമ്മൾ അധികം മധുരം കഴിക്കാൻ പാടില്ല, ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ
3: പാടില്ല. അതുകൊണ്ട് വേറെ മധുരങ്ങളൊന്നും കഴിക്കില്ല.
0: കഴിക്കില്ല. ഓക്കെ.
3: പായസം പിന്നെ ഗോതമ്പോ ചെറുപയറാണെങ്കിൽ ഒരു ഗ്ലാസ് കഴിക്കും.
0: ഒരു ഗ്ലാസ് കഴിക്കും.
3: വേറെ അടയോ സേമിയോ അങ്ങനെയുള്ള പായസങ്ങളൊന്നും,
0: പായസങ്ങള് കുടിക്കില്ല. അങ്ങനെയല്ല,
3: ഒഴിവാക്കും, ഒഴിവാക്കും.
0: ഓക്കെ ഓക്കെ. അപ്പൊ അമ്മ ചേച്ചി, ഇന്ന് ആർക്കാണ് വിശ്വസ് അറിയിക്കാനുള്ളത്?
3: എല്ലാവർക്കും കേട്ടുകൊണ്ട്. അവിടെ നമ്മുടെ ആൽബിനും വിഷ്ണു ഒക്കെ ഉണ്ടോ?
0: എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഞാൻ അന്വേഷണം പറയാം.
3: എല്ലാവരോടും അന്വേഷണം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വിശ്വസ്.
0: താങ്ക് യു. ഓമന ചേച്ചിക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കുക. സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. അപ്പൊ അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവാണ്. ഈ ഒരു പാട്ട് പാട്ട് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാട്ടിന്റെ പ്രത്യേകത എന്ന്. ശരിക്കും പാട്ടിലേക്ക് പോകേണ്ട നേരമല്ല, എങ്കിലും ഞാൻ പാട്ടിലേക്ക് പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ ഒരു പാട്ടെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ഒരാളെങ്കിലും ഒരു ഉത്തരം പറയണം, എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ, എൻജോയ് ചെയ്തോളൂ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഉങ്കൾ വാഴ്ക്കയിലെ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്, ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശാന്തം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ത്രിമൂർത്തിസിൽ
3: നിന്നും അനിൽ. അനിൽ ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ? കേൾക്കാറുണ്ട്, സമയം കിട്ടാറില്ല അല്ലേ. ഓക്കെ, ത്രിമൂർത്തീസിൽ ബാക്കി രണ്ടുപേരും എങ്ങനെ പോകുന്നു?
4: രണ്ടുപേരും
3: പോകുന്നില്ലേ?
4: ജോലിയൊക്കെ
3: പോകുന്നു. മഴ കാരണം എന്താ ചെയ്യാ, മഴ പെയ്യരുത് എന്ന് പറയാൻ പറ്റൂ. അതെ അതെ. ഓക്കെ, അപ്പോ അനിൽ ചേട്ടാ പറയൂ, മധുരപ്രിയനാണോ?
4: മധുരം വളരെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ അങ്ങനെ മധുരം അധികം
3: കഴിക്കാറില്ല. ഇഷ്ടമാണെങ്കിലും ഞാൻ ഒഴിവാക്കാറുണ്ട് അല്ലേ.
4: ഹെൽത്ത് നോക്കട്ടോ.
3: ഹെൽത്ത് നോക്കിയിട്ട് അല്ലേ.
4: എപ്പോഴാ
3: ഈ മധുരം കഴിക്കേണ്ടി വരിക? ചില സമയങ്ങൾ അങ്ങനെയുണ്ടോ?
4: അങ്ങനെയൊന്നുമില്ല, നമ്മള് ചില സന്ദർഭങ്ങളിലൊക്കെ മധുരം
3: കുറേശ്ശൊക്കെ കഴിക്കാറുണ്ട്. നിവൃത്തിയില്ലാതെ വരുന്ന സമയത്ത് കഴിക്കും അല്ലേ. ചില സാഹചര്യങ്ങൾ വരും, ഒരു പീസ് എടുത്ത് കഴിക്കും. അതെ, അവിടെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഡിമാൻഡ് കാണിക്കാറില്ല അല്ലേ. ഇഷ്ടമാണ്, പക്ഷെ എങ്കിലും കുറച്ചൊക്കെ കഴിക്കാം.
4: പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഞാന് ചായയോ കാപ്പിയോ ഇട്ടാ പോലും മറ്റേ ഉപയോഗിക്കാറില്ല, നേരത്തെ ഉപയോഗിക്കരുത്. നന്നായിട്ട്
3: ഓക്കെ ഓക്കെ, എപ്പോഴും ലിമിറ്റ് വെച്ച് കഴിക്കുന്നതാണ് നല്ലതല്ലേ.
4: അതെ, ദോഷമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പതുക്കെ ഒഴിവാക്കി.
3: പതുക്കെ ഒഴിവാക്കി നല്ലതാ, വളരെ നല്ല കാര്യം.
4: അതുപോലെ തന്നെ നമ്മള് മറ്റേ ഡ്രിങ്ക്സുകളും അങ്ങനെ എല്ലാം
3: ഒഴിവാക്കി,
4: നമ്മള് റെഡിമെയ്ഡ് ഡ്രിങ്ക്സുകളൊക്കെ, കൊക്കോകോള അങ്ങനെയുള്ള എല്ലാം,
3: സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഒഴിവാക്കി അല്ലേ.
4: അതിലൊക്കെ
3: ഒരുപാട് പഞ്ചസാര ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്.
4: പാട്ടിനെ ശരിക്കും കോളൊക്കെ
3: വന്ന് കേൾക്കാൻ
4: പറ്റും.
3: നല്ല പാട്ടാ, നല്ല പാട്ടാ, എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പാട്ടാ അല്ലേ.
4: സോഫ്റ്റ് ആയിട്ട് ഉള്ളൊരു പാട്ടാണ്,
3: അതേ അധികം BGMs ഒന്നും ഇല്ലാതെ അല്ലേ.
4: നമുക്ക് സുന്ദരമായിട്ട് കേട്ടിരിക്കാം.
3: അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
4: ആശംസ ഞങ്ങളുടെ ഒരു റേഡിയോ സുഹൃത്ത്, ലളിതാമ്മ കാഞ്ഞിരപ്പള്ളിയിലാണേ. ലളിതാമ്മയുടെ മോന്റെ ബിനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബിനുവിന് നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ അഖിലയുടെ കേട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ഒപ്പം സുനിലിനും ആ ടീമിനും.
3: താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ത്രിമൂർത്തീസിൽ നിന്നും അനിൽ ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ മധുരം ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോ ഹെൽത്ത് നോക്കുന്നത് കാരണം എല്ലാം ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
5: ഗുഡ് മോർണിംഗ് സുനിൽ.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ഗോപിനാഥൻ, കണ്ണൂരുകാരൻ, എറണാകുളത്ത് വിളിക്കുന്നു.
3: സുഖമായിട്ടിരിക്കുന്നു ഗോപിനാഥൻ ചേട്ടാ?
5: ഓ, സുഖം സുഖം.
3: കൊച്ചിയിൽ എങ്ങനെ? സുനിലും സുഖമായിട്ട് പോകുന്നു. കൊച്ചിയിൽ മഴയൊക്കെ ഉണ്ടോ?
5: തകർത്ത്
3: പെയ്യുന്നുണ്ട്. അതൊക്കെ ഫ്ലൈറ്റിന്റെ ബാധിക്കുന്നുണ്ടോ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ടേക്ക് ഓഫിനൊക്കെ ബാധിക്കുന്നുണ്ടോ?
5: ഇല്ല,
3: അത്രയൊക്കെ ആയിട്ടില്ല അല്ലേ. ഓക്കെ, ഇനി എപ്പോഴാണ് നാട്ടിലേക്ക്, കണ്ണൂരിലേക്ക് എപ്പോഴാണ്?
5: നാട്ടിലേക്ക് ഞാൻ വൈഫിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ തിരിച്ചു പോകണം.
3: തിരിച്ചു പോകണം, വീക്കെൻഡ് അവിടെ ആയിരിക്കും അല്ലേ?
5: അതെ അതെ.
3: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഗോപിനാഥൻ ചാടൻ മധുരപ്രിയനാണോ?
5: ഒരു 80% അസുഖങ്ങൾ ഈ മധുരം, ഈ വെള്ള വൈറ്റ് പോയ്സൺ കൊണ്ട്
3: ഉണ്ടാക്കുന്നത്,
5: അതുപോലെ ഷുഗർ. അപ്പൊ മധുര ചായയിലൊന്നും മധുരം ഇടാറില്ല,
3: പിന്നെ
5: കാപ്പിയിലാണ് ചെറിയ കുറച്ച്.
3: കാപ്പി പിന്നെ മധുരം ഇടാതിരുന്നു കഴിഞ്ഞാൽ ചെറിയ കയ്പ് പോലെ ഫീൽ ചെയ്യും അല്ലേ?
5: അതെ അതെ അതെ. പിന്നെ പൊതുവെ എല്ലാം കഴിക്കും, പക്ഷെ വളരെ ലിമിറ്റഡ് മാത്രം.
3: ലിമിറ്റഡ് മാത്രം കഴിക്കും. ഓക്കെ, എപ്പോഴാണ് ഇത് ഒഴിവാക്കിയത്?
5: ഇല്ല, കുറെ ആയിട്ട്, നേരത്തെ കുറെ മുമ്പ് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പൊ പിന്നെ വൈഫിന് ഷുഗറിന്റെ ഒരു ബ്രിമില്ല.
3: ഓക്കെ, അപ്പൊ അതുകൊണ്ട് വൈഫ് ഷുഗർ കട്ട് ചെയ്തപ്പോ ഞാനും കട്ട് ചെയ്തു.
5: അതെ അതെ.
3: ഓക്കെ, നല്ലതാണ് കേട്ടോ, സപ്പോർട്ട്, ആ സപ്പോർട്ട് നല്ലതാ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
5: ആശംസ അല്ല, ഞങ്ങൾ കേട്ടുകൂട്ട് കൂട്ടുകൂട്ട് നല്ല
3: എല്ലാവർക്കും. പാട്ടിന്റെ പ്രത്യേകതകൾ പറയാൻ ആഗ്രഹമുണ്ടോ?
5: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
3: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അല്ല, അല്ല, അങ്ങനെ വ്യക്തികളെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഓക്കെ, കുഴപ്പമില്ല, അയ്യ അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. എല്ലാരും റേഡിയോ ലിസണേഴ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടിനെ കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അവഗാഹം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ആ ഒരു പ്രത്യേകത ഞാൻ എടുത്തത്. പക്ഷേ കോൾസിൽ ആരും പറഞ്ഞിട്ടില്ല. സമയം 8 മണി കഴിഞ്ഞ്, 59 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കോളർ കൂടെ എടുത്തിട്ട് നമുക്ക് കോൾസ് അവസാനിപ്പിക്കാം. ഹലോ, ഹലോ, ഹലോ,
6: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: മനോഹരൻ.
3: മനോഹരൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ?
6: സുഖമാണ്.
3: സുഖമായിട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു സെക്യൂരിറ്റി ജോലിയൊക്കെ?
6: അതെ അതെ, കുഴപ്പമില്ല,
3: കുഴപ്പമില്ലാതെ പോകുന്നു. ഈ മഴയത്തൊക്കെ എങ്ങനെയാ സെക്യൂരിറ്റി ജോലി? കുറച്ച് പാടല്ലേ?
6: അല്ല, നമുക്ക്
3: ക്യാബിൻ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? അപ്പൊ മഴയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും രാത്രിയും?
6: അതെ അതെ, മഴ കാണാം. പക്ഷെ ഇത്തവണ മഴ കുറവാണ്,
3: കുറവാണ്, പെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ?
6: അതെ അതെ അതെ, പെയ്യുന്നുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്, മറ്റു ചുറ്റുപാട് പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നതുകൊണ്ട് അതിന്റെ തണുപ്പ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മഴ നമ്മുടെ ഭാഗത്ത്
3: ഇനിയും സമയമുണ്ടല്ലോ, ജൂലൈ മാസം കിടക്കുവാണ്.
6: അതെ,
3: രണ്ടു മാസം വലിയ കുഴപ്പമില്ല, അതങ്ങ് പെയ്താ മതി. നേരത്തെ പെയ്യാത്തതിന്റെ എല്ലാം നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മനോഹരൻ ചേട്ടൻ എങ്ങനെ, മധുരപ്രിയനാണോ?
6: അതെ അതെ, മധുര ഇഷ്ടമാണ്.
3: അതൊരു ഇഷ്ടമാണ്,
6: സ്പൈസസ് ഇഷ്ടമാണ്,
3: സ്പൈസസ് ഇഷ്ടമാണ്, മധുര ഇഷ്ടമാണ്, എല്ലാം ഇപ്പൊ നന്നായിട്ട് കഴിക്കാറുണ്ടല്ലേ?
6: അമിതമല്ല, കുറവല്ല, കൂടുതലല്ല,
3: കുറവല്ല, കൂടുതലല്ല. ആ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്
6: അല്ലേ?
3: ഓക്കെ, ആവട്ടെ. അപ്പൊ പാട്ടുകളുടെ പ്രത്യേകത പറയാൻ ആഗ്രഹമുണ്ടോ?
6: ഞാന് ഇപ്പൊ ഈ ഒരു പാട്ട് കേട്ടിരുന്നു, ഇതിന് വൈകി കേക്കാനായിട്ട്.
3: ഓക്കെ,
6: പക്ഷെ ഈ പാട്ട് ഇപ്പൊ ശാന്തം സിനിമയിലെ സോങ് ആയിരുന്നു, 1991. അത് ലിറിക്സ് കൈതപ്രം ദാമോദരൻ ആയിരുന്നു.
3: ഓക്കെ,
6: മ്യൂസിക് ഡയറക്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു.
3: ഓക്കെ,
6: അതിന്റെ പ്രത്യേകതയായിരുന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു പാട്ട് കേട്ടുള്ളൂ,
3: ഒരു പാട്ട് കേട്ടുള്ളൂ. ആ ഒരു പാട്ട് കേട്ടാലും മതി, മനസ്സിലാവും.
6: അതെയാ,
3: പക്ഷെ കൈതപ്രം ഓക്കെ, പക്ഷെ അതല്ല ഇന്ന് വെച്ച പാട്ടുകളുടെ ഒന്നും പ്രത്യേകത. കെ പി എസ് ലളിതയ്ക്കുള്ള നല്ല മൂവിയാണ്, നല്ല പാട്ടാണ്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച പ്രത്യേകത അതായിരുന്നില്ല, കുഴപ്പമില്ല. താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. അപ്പൊ കോൾസില് ആരും പറഞ്ഞിട്ടില്ല, ഇനി മെസ്സേജിലൂടെ പറയാനുള്ള അവസരമാണ് കേട്ടോ. കോൾസ് ഒന്നും ആരും പറയാത്തത് കാരണം, കോൾസിലൂടെ ആരും പറയാത്തത് കാരണം ഇനി മെസ്സേജിലൂടെ പറയാനുള്ള ഒരു അവസരമാണ്. ഇപ്പോഴും കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എടുക്കാൻ നിർവാഹമില്ല. സമയം 9 മണി കഴിഞ്ഞു, 9 മണി വരെ നമ്മൾ കോൾസ് എടുക്കാറുള്ളൂ. ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് ത്രൂ ആശംസകളും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക എന്നാണ് പറയാനുള്ളത്. ഒരു പാട്ട് കൂടെ കേൾപ്പിച്ചുതരാം. ആ ഒരു പാട്ട് കൂടെ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പാട്ടുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഒരു ക്ലൂ തരുകയാണെങ്കിൽ ഈ പാട്ട് എങ്ങനെ ഞാൻ ഈ ക്ലൂ തരാ? ഈ പാട്ട് ഇങ്ങനെ ഒരു വേർഷൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റാണ്. അഹല്യ വിഷസ് ആണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോൾസ് എല്ലാം വൈൻഡ് ചെയ്തു, പക്ഷെ ഇപ്പോഴും ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എടുക്കാൻ നിർവാഹമില്ല. മെസ്സേജിലേക്ക് പോവാം. ആരും തന്നെ ഇതുവരെ മെസ്സേജിലൂടെ ഉത്തരം പറഞ്ഞിട്ടില്ല. പലരും പൂവ്, കായ്, കൈതപ്പുറത്തിൻ്റെ വാട്ടുകൾ, അങ്ങനെ കുറെ വേർഡ്സൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല പ്രത്യേകത. ശരിക്കും ഇതെൻ്റെ വൈൻഡപ്പ് ലിങ്കാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്കോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഒരു അവസരം കൂടെ തരാം. ഒരു പാട്ട് കൂടെ ഞാൻ വയ്ക്കും. ആ പാട്ട് കൂടെ കഴിഞ്ഞ് വന്നിട്ടേ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. ഇതുവരെയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ക്ലൂം കൂടെ തരാം. പാട്ട് പാടിയ ഗായകരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. മെസ്സേജിലേക്ക് പോവാം. സുലൈ ചേട്ടൻ്റെ മെസ്സേജാണ്. താൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഓരോ വ്യക്തിക്കും വേണ്ട അടിസ്ഥാന യോഗ്യത. എന്നാൽ അമിതമായ ആത്മവിശ്വാസം, ഞാനെന്ന ഭാവം, അപകർഷതാബോധം, ഇവ രണ്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നോവും നൊമ്പരങ്ങളും ബാക്കിയാക്കി ഓരോ ദിവസങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ജീവിതം. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് ചേട്ടൻ. ഓക്കെ, അടുത്ത മെസ്സേജ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. സാഹചര്യം എത്ര പ്രതികൂലമായാലും ശരിയായ വഴി തിരഞ്ഞെടുക്കാനുള്ള വിവേകവും മനക്കരുത്തും എന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഷൈജു ആണ് കണ്ണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷൈജുവിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ്, ഗുഡ് മോർണിംഗ് സുനൽ. നല്ല ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞാനൊരു മധുര പ്രിയയാണ് സുനൽ. എത്ര മധുരം വേണമെങ്കിലും ഞാൻ കഴിക്കും, എന്നാൽ ഇത് നിർത്തണമെന്ന ആഗ്രഹമുണ്ട്. ഇതിനുവേണ്ടി ഞാൻ 2-3 ദിവസം ഒട്ടും കഴിക്കില്ല, ഒരു തരി പോലും തൊടില്ല. എന്നാൽ കടയിലല്ലേ ഞാൻ എൻ്റെ മുമ്പിൽ ലഡുവും ഐസ്ക്രീമും കാണുമ്പോൾ എൻ്റെ ക്ഷമ നശിക്കും. അങ്ങനെ 2-3 ലഡുവും ഐസ്ക്രീമും ഞാൻ കഴിക്കും. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെ കഴിക്കാൻ പാടില്ല. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഇന്ദ്ര ചേച്ചി, ഷക്കീല ചേച്ചി, രഞ്ജുഷ ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ എന്നിവർക്കും, സുനിലിനും എല്ലാ മധുര പ്രേമികൾക്കും അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ്, ആലാമരം. സുനിൽ മോഹൻ സാറ് പറഞ്ഞതുപോലെ രാവിലെ തന്നെ 2-3 ഗ്ലാസ് പായസമെങ്കിലും ഞാൻ കുടിക്കും സുനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നോ, സമ്മതിക്കണം കേട്ടോ. എനിക്കൊക്കെ രാവിലെ എന്തേലും മധുരം ഒരു നുള്ളു കഴിച്ചാൽ മതി, ആ ദിവസം മൊത്തം പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആലാമരം നിന്നും ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മധുരപ്രിയയാണ് ഷീബ ചേച്ചി. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ. അനിയത്തി ആതിരയുടെ ബർത്ത്ഡേ ആണ്. അനിയത്തിക്കും വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിഷസ് അറിയിക്കുന്നു. ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലം ഓർത്തുകൊണ്ടുള്ള പാട്ടാണോ, സങ്കല്പമാണോ ഉത്തരം സുനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊന്നുമല്ല കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിലൂട്ട. ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത കൈതപ്രം സാറിന്റെ പാട്ടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാണോ എന്ന് അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പറാണ്. ഞാനും മധുരം അത്ര കഴിക്കാറില്ല, ഷുഗർ ഇല്ല, എങ്കിലും കുറച്ചേ കഴിക്കാറുള്ളൂ. എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്നര ചേച്ചിയാണ് പെരുവമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നര ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റായി. ഞാൻ ഒരു പാട്ട് കൂടെ കേൾപ്പിക്കാം. ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും ഈ പാട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവും. മനസ്സിലായില്ല എങ്കിൽ ഞാൻ ബാക്കി മെസ്സേജൊക്കെ വായിച്ചിട്ട് പാട്ട് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി മെസ്സേജൊക്കെ വായിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ടിലൂടെയെങ്കിലും നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, നല്ലൊരു പാട്ടാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ ആദ്യമനോഹരമായ ഗാനം എൻജോയ് ചെയ്യാം. അഹല്യ വിശ്വസിലൂടെ

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ധാരാളം മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ ആ പാട്ട് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും അങ്ങ് ശരിയായിട്ടില്ലല്ലോ, എന്താണെന്നറിയില്ല. ഞാൻ എന്തായാലും എല്ലാ മെസ്സേജും വായിക്കാം, എന്നിട്ട് അവസാനം പറയാം. അടുത്ത മെസ്സേജ്: ഹായ് സുനിൽ, ആശംസകൾ. ഇവിടെ നല്ല മഴയാണ്. പ്രിയപ്പെട്ട അഹല്യയ്ക്കും പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചെങ്ങരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബൈജു ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബുള്ളറ്റ് ജഗൻ ചേട്ടൻ്റെ മെസ്സേജുണ്ട്: ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ബുള്ളറ്റ് ജഗൻ മലപ്പുറം. ഗസൽ സോങ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗസൽ സോങ് അല്ല. ഓക്കെ, അടുത്ത മെസ്സേജ് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് സുനിൽ, പാട്ട് പ്രകൃതിയുമായി ബന്ധമുള്ളതാണോ എന്നാണ് കരുതുന്നത്. രാവിലെ തന്നെ മധുരം വിളമ്പി കൊതിപ്പിച്ചു. മധുരം വലിയ ഇഷ്ടമാണ്. മറ്റെന്തൊക്കെ വിട്ടാലും മധുരം വിട്ടൊരു കളിയുമില്ല. ഇപ്പോൾ കുറച്ചായി എണ്ണയിലുണ്ടാക്കിയ മധുരത്തിനോട് അല്പം അകലം പാലിച്ചു വരുന്നു. അതിലെ വില്ലൻ മധുരമല്ല, എണ്ണയാണ്. വല്ലപ്പോഴും സദ്യയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് നല്ലോണം ഒഴിവാക്കി പായസം കൊണ്ട് വിശപ്പ് നികത്താറാണ് പതിവ്. എല്ലാ മധുരപ്രിയർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മധുരം ഒരുപാട് ഇഷ്ടമുള്ള ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലീല ടീച്ചർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രാമ്മയുടെ പാട്ടാണോ പൂവുണ്ടോ പാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അല്ല, അടുത്ത മെസ്സേജ്: ഗുഡ് മോർണിംഗ് സുനിൽ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഷെൽവരാജ് കൊഴിഞ്ഞാമ്പാറ. ഷെൽവരാജ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് വലിയൊരു മെസ്സേജാണ്. നമസ്കാരം സുനിൽ. മേഘങ്ങൾ മൗനത്തിന്റെ മഷിപ്പാത്രം മറച്ചിട്ട പോലെ വാനം നനയുമ്പോൾ ജനലഴികളിൽ താളം പിടിക്കുന്ന തുള്ളികൾ പഴയ ഓർമ്മകളെ ഉണർത്തും. ഓരോ തുള്ളിയും മണ്ണിനോട് പറയുന്ന രഹസ്യമുണ്ട്. വരണ്ടുപോയ വേരുകൾക്ക് ജീവന്റെ കത്ത്, കാത്തിരിപ്പിന്റെ ചൂടിനൊരു കുളിരിന്റെ മറുപടി എന്ന് പറഞ്ഞ് കുറച്ചധികം ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വായിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് പ്രിയ അഹല്യയ്ക്കും ആർ ജെ സുനിലിനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സൗഹൃദവാണി ചങ്സിനും നല്ലൊരു മഴയുള്ള ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ജയങ്കർ, സലിത, ശ്രീനന്ദ, ഫോട്ടുകുച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 1, 2, 3 മോട്ടിവേഷണൽ കോട്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്ത അങ്ങനെയുള്ള മെസ്സേജൊക്കെ ആണെങ്കിൽ നമ്മൾ 1, 2 വരികളുള്ളതൊക്കെ ആണെങ്കിൽ വായിക്കും. ഇത്രയും വലിയ നീണ്ട മെസ്സേജ് ഒന്നും വായിക്കാൻ നിർവാഹമില്ല. പിന്നെ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ജയങ്കർ, സലിത, ശ്രീനന്ദയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്: എല്ലാം കൈതപ്രത്തിന്റെ വരികൾ, ഇടയ്ക്ക വായന എല്ലാ പാട്ടിലും ഉണ്ട്. എനിക്കിതാണ് ഒരു പ്രത്യേകതയായി തോന്നിയത്. ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ഉണ്ട് എല്ലാ പാട്ടുകളിലും, അതാണോ സുനിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ല, അത്രക്കൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്ത മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ, സുനിൽ, എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിന്റെ ആശംസകൾ. നിശാന്ത് എറണാകുളമാണ്. അമ്പലത്തിൽ വർക്കുള്ളപ്പോൾ കൂടുതൽ മധുരം കഴിക്കും. കാൽ ബക്കറ്റ് പായസമൊക്കെ കുടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിശാന്ത്. അത് കുറച്ച് കൂടുതലല്ലേ? ഓക്കെ, അപ്പൊ നിശാന്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്: ഹായ് സുനിലേട്ടാ, ഞാൻ മിൽമയിലെ പ്രഭാകരനാണ്. ഇന്നത്തെ പാട്ട് മാതൃസ്നേഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാതൃസ്നേഹമൊന്നുമല്ല. കോടമഞ്ഞിനോഹോ എങ്ങനെയാ മാതൃസ്നേഹമാവുക? മാതൃസ്നേഹമല്ല കേട്ടോ. അടുത്ത മെസ്സേജ്: ഹായ് ഗുഡ് മോർണിംഗ്, ഞാനും ഒരു ഷുഗർ ലവർ ആണ്. അടപ്രഥമൻ ഒരു 3 ഗ്ലാസ് കുടിക്കും വിത്ത് ഇഞ്ചിപ്പുളി. പിന്നെ ഷുഗർ കഴിച്ച ഉടനെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. പിന്നെ സോങ് എല്ലാം സാങ്കല്പികമാണോ, പിന്നെ പ്രണയം സ്നേഹമൊക്കെയാണോ എന്ന് പറഞ്ഞിട്ട് സുചിത്രയുടെ മെസ്സേജ് ഉണ്ട്. അല്ല കേട്ടോ. സുചിത്രയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്: ഗുഡ് മോർണിംഗ് സുനിൽ, ദ സോങ്സ് പ്ലേ ടുഡേ വേ ആർ നോട്ട് ഒറിജിനൽ വേർഷൻ ഷോസ് ഇൻ ദ മൂവി, ബട്ട് ദ സോങ്സ് വേർ ഓൺലി റിലീസഡ് ഇൻ ദ ഓഡിയോ കാസറ്റ് ബാക്ക് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. റിഗാർഡ്സ് രേണു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രേണു പറഞ്ഞത് ഒരു പകുതി വരെ ശരിയാണ്. ഓക്കെ, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമസ്കാരം സുനിലെ, കഴിഞ്ഞ 20 കൊല്ലമായി മധുരം കഴിച്ചിട്ട്, അതിന് മുമ്പ് മധുരപ്രിയനായിരുന്നു. പാട്ടിന്റെ പ്രത്യേകത ദാസേട്ടൻ പാടിയ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ചേട്ടൻ. ഇല്ലല്ലോ, ആദ്യത്തെ പാട്ട് ദാസേട്ടൻ അല്ലല്ലോ പാടിയിരിക്കുന്നത്. കുക്കു കുക്കു കുയിലെ പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചി എം ജി ശ്രീകുമാരൻ ചേർന്നിട്ടല്ലേ. അപ്പൊ ദാസേട്ടൻ പാടിയതല്ല. ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്: ഹായ് സുനിൽ, അഹല്യ വിശ്വസ്, ഇന്നത്തെ ടോപ്പിക് മാതൃവാത്സല്യമാണോ? എല്ലാ പാട്ടുകളും കെ ജെ യേശുദാസ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വിശ്വസ് അറിയിക്കേണ്ടത് എല്ലാ അമ്മമാർക്കായിട്ടാണ്. ഷുഗർ കൂടിയാൽ അവയവങ്ങൾ ആംപ്യൂട്ട് ചെയ്യേണ്ടി വരും. നടി ഫിലോമനയുടെ വിരൽ ജോസ് പ്രകാശത്തിൻ്റെ കാൽ ആംപ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കാലുകളും പാദങ്ങളും പോഡിയാട്രിയിൽ പോയി രക്തയോട്ടം ചെക്ക് ചെയ്യണം. കേശവദാസ് കൊല്ലങ്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കേശവദാസ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്: താരാട്ട് പാട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുനിൽ, മധുരം അത്ര ഇഷ്ടമല്ല എങ്കിലും മിതമായി ഉപയോഗിക്കും. പാട്ടിന്റെ പ്രത്യേകത സത്യമായിട്ടും അറിയില്ല. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ് എലപ്പുള്ളി. അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, അങ്ങനെയുള്ള പാട്ടുകളൊന്നുമല്ല. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ, മധുരം എന്റെ വീക്ക്നെസ് ആണ്, പക്ഷെ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അവസാനത്തെ രണ്ട് പാട്ട് മാത്രമാണ് കേട്ടത്. അതിൽ കോമൺ ആയിട്ട് വരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് ദാസേട്ടനാണ് ആലാപനം, സംഗീതം രാജാസാറാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ചങ്ങാതിക്കൂട്ടം ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷൈബി മാത്യൂസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷൈബി ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, അമ്മ മനസ്സാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മ മനസ്സൊന്നുമല്ല കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ഷീബ കുമരകം. ഞാൻ മധുരപ്രിയല്ല, ഇന്നത്തെ ടോപ്പിക് കിളികളെ കുറിച്ചാണോ? കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കിളികളെ കുറിച്ചല്ല. ഓക്കെ, അപ്പോൾ ഷീബ ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ആശ. പാട്ടുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അവിടെ ആരെങ്കിലും കരോക്കെ ഇട്ട് പാടിയതാണോ? അല്ലല്ല. ആശ ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, എല്ലാം ദാസേട്ടന്റെ പാട്ടുകളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല. അടുത്ത മെസ്സേജ്, കവിത ചേച്ചിയുടെ മെസ്സേജ് ാണ്, പാട്ടുകളെല്ലാം പുളി, എനിക്ക് മധുരം ഇഷ്ടമാണ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അവസാനത്തെ മെസ്സേജാണ്, നമസ്കാരം സുനിലൂട്ട, ഞാനൊരു മധുരപ്രിയയാണ്, കിട്ടുമ്പോൾ കഴിക്കും അത്രമാത്രം. പിന്നെ പാട്ടുകളുടെ കാര്യം എനിക്ക് തോന്നുന്നത് എല്ലാം യുഗ്മ ഗാനങ്ങളായിരുന്നു. ഈ പാട്ടുകളുടെ സിംഗിൾ വേർഷനുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഏറെക്കുറെ ശരിയാണ്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ പാട്ടിന്റെ സിംഗിൾ വേർഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. ഇതെല്ലാം കസ്റ്റം ഡുവറ്റ് സോങ് ആയിരുന്നു. അതായത് ഈ രണ്ട് വേർഷൻ, ഇപ്പോൾ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടിയ സിംഗിൾ വേർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിലും കാസറ്റിലും ഒക്കെ. അതെല്ലാം മിക്സ് ചെയ്തിട്ട് കസ്റ്റംലി ഡുവറ്റ് ആക്കി മാറ്റിയ പാട്ടുകളായിരുന്നു. ഇപ്പോൾ ജാനകേമയും ദാസേട്ടനും ചേർന്നിട്ടാണോ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള ഓലത്തുമ്പത്ത് ഇരുന്ന് ഉയ്യാലാടുമെന്ന പാട്ട് പാടിയത്? അല്ല, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പാടിയ പാട്ടുകളാണ്. അതെല്ലാം കസ്റ്റം ചെയ്ത് ഒരുമിച്ചാക്കിയ പാട്ടുകളാണ് നമ്മളിന്ന് കേട്ടത്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കേട്ട പാട്ട് കുക്കു കുക്കു കുയിലെ പാട്ടാണെങ്കിലും അത് ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാറും സെപ്പറേറ്റ് ആയിട്ട് പാടിയിട്ടാണ് ഉള്ളത് കാസറ്റിലും ഉള്ളത്. പക്ഷേ അത് രണ്ടും സംയോജിപ്പിച്ച് ഒരു കസ്റ്റംലി അത് ഡുവറ്റ് ആക്കി മാറ്റി. അതുപോലെ തന്നെ ആരാരും കാണാതെ ാണെങ്കിലും ആറ്റുനോറ്റുണ്ടായൊരുണ്ണി എന്ന പാട്ടാണ് ചിത്ര ചേച്ചിയും ദാസേട്ടനും സെപ്പറേറ്റ് ആയിട്ട് പാടിയ പാട്ടുകളായിരുന്നു അത്. പക്ഷെ അത് നമുക്ക് ഒന്നിപ്പിച്ച് ഒരു പാട്ടാക്കി മാറ്റി. അതുപോലെ കോടമഞ്ഞൻ എന്ന പാട്ടാണെങ്കിലും നേരത്തെ കേട്ട ഓലത്തുമ്പത്തുരുന്ന് ഉയ്യാലാടും എന്ന പാട്ടാണെങ്കിലും ഇനി കേൾക്കാൻ പോകുന്ന അല്ലിയാമ്പൽ പൂവ എന്ന പാട്ടാണെങ്കിലും ഇതൊരു കസ്റ്റംലി ഡുവറ്റ് ആക്കി മാറ്റിയ പാട്ടാണ്. അതായത് ഇങ്ങനൊരു പാട്ടില്ല ശരിക്കും. രണ്ടുപേരും സെപ്പറേറ്റ് പാടിയ പാട്ടുകളാണ്, അതിനെ ഒരുമിപ്പിച്ച പാട്ടുകളായിരുന്നു നമ്മളിന്ന് കേട്ടത്. അതായിരുന്നു ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിശ്വസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഉങ്കൽ വാൾക്കിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
2: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലൗഡിലേക്ക്. സെല്ലൗഡുമായി ഇന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാനാ ഇല്ലയാണ് ട്ടോ. ഇനി നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, ഏതാണ് ഇന്നത്തെ നമ്മുടെ ആ ഒരു സിനിമ? ഓരോ മനുഷ്യനെയും തിരിച്ചറിയുന്നത് നമ്മുടെ മുഖം, നമ്മുടെ പേര്, നമ്മുടെ വ്യക്തിത്വം, ആ ഒരു കാര്യങ്ങളൊക്കെ വഴിയാണ് നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയാറ് അല്ലേ. ഈ മുഖമില്ലാതായാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ ഒരു മുഖത്തെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ, നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ആ ഒരു മറവി, അല്ലെങ്കിൽ ആ ഒരു മറവിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു അന്വേഷണം, വെറുമൊരു അന്വേഷണമല്ല ട്ടോ ഇത്, അതായത് മനസ്സിന്റെയും ഓർമ്മയുടെയും യാത്രയായിട്ട് മാറുന്ന ഒരു അന്വേഷണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു വ്യത്യസ്തമായ ത്രില്ലറിനെ കുറിച്ചാണ്, ഐഡന്റിറ്റി. ആദ്യ ഫ്രെയിം മുതൽ തന്നെ ഈ ഒരു സിനിമ നമ്മളോട് പറയുന്നത് ഒരു കാര്യമാണ് കേട്ടോ, അതായത് ഇവിടെ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. ഓരോ കഥാപാത്രത്തിനും ഒരു ഭൂതകാലമുണ്ട്, ഓരോ തീരുമാനത്തിനും ഒരു കാരണവുമുണ്ട്, അങ്ങനെ ഓരോ മുഖത്തിനും പിന്നിൽ മറ്റൊരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് ഈ ഒരു സിനിമ തുടക്കത്തിലെ പറയുന്നത്. ഒരപ്രതീക്ഷിത കൊലപാതകമാണ് സിനിമയുടെ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ആദ്യം നോക്കുമ്പോൾ ഇതൊരു സാധാരണ ക്രൈം കേസൊക്കെ പോലെ നമുക്ക് തോന്നും, പക്ഷേ അന്വേഷണം ആരംഭിക്കുന്നതോടെ ഓരോ ചെറിയ തെളിവും പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയർത്താനായിട്ട് തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു കഥയുടെ ട്വിസ്റ്റ്, ആ ഒരു കാര്യം ആരംഭിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, ആ ഒരു ക്രൈം നടന്നു കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ആരായിരിക്കാം ആ ഒരു കൊലയാളി? കൊലപാതകത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? സംഭവം നേരിട്ട് കണ്ട സാക്ഷിയുടെ ഓർമ്മ വിശ്വസിക്കാനാകുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സിനിമ ആദ്യം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഈ ചോദ്യങ്ങളാണ് സിനിമയുടെ ആദ്യ ഭാഗത്തെ കൂടുതലായിട്ട് കൗതുകകരമാക്കി മാറ്റുന്നതും. അങ്ങനെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഓഫീസർ വളരെ ശാന്തമായും കൃത്യമായും ഓരോ തെളിവും പരിശോധിക്കാനായിട്ട് തുടങ്ങാനുണ്ടാവും. അദ്ദേഹത്തിന് അറിയായിരുന്നു എന്താണ്, ആദ്യ നിഗമനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് ഒരു തെളിവും വിട്ടുകളയാതെ ഓരോരുത്തരുടെയും മൊഴികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണം അവിടെ ആരംഭിക്കുകയാണ്. അതേസമയം കഥയിലേക്ക് എത്തുന്ന മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ്. അതായത് സാധാരണ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളല്ല അദ്ദേഹം. ഒരു സാക്ഷിയുടെ ഓർമ്മയിൽ നിന്ന് ആ ഒരു മുഖം പുനർനിർമ്മിക്കാൻ കഴിയുന്ന അസാധാരണമായ കഴിവുള്ള ഒരാൾ. ഇവിടെയാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അതായത് ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ ഇല്ല, ഉള്ളത് ഒരു മനുഷ്യന്റെ ഓർമ്മ മാത്രം. ആ ഓർമ്മ എത്രത്തോളം ശരിയാണ്, അതോ അന്വേഷണത്തെ രക്ഷിക്കാൻ പോകുന്നതാണ്, അതോ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതാണോ? അങ്ങനെയും കുറേ ചോദ്യങ്ങളും വരാണ്. അങ്ങനെ സാക്ഷി പതിയെ തന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് തുടങ്ങുന്ന നിമിഷം, ഒരു കണ്ണ്, അല്ലെങ്കിൽ അയാളുടെ പുഞ്ചിരി, ഒരു ശബ്ദം, അങ്ങനെ ഒരു നിമിഷം മാത്രം കണ്ട ഒരു മുഖത്തെ അവിടെ വർണ്ണിക്കുകയാണ്. അതായത് ഈ ചെറിയ വിവരങ്ങൾ ചേർത്ത് സ്കെച്ച് ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുന്നു. അത് കണ്ട നിമിഷം അന്വേഷണ സംഘം കൂടുതലായിട്ട് ജാഗ്രതയാവാണ്. കാരണം എന്താ? കാരണം ആ ചിത്രം പുതിയ സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. ഇവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പ്രേക്ഷകനും കഥയിലേക്ക് പൂർണ്ണമായിട്ടും ശരിക്കും ഒന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. അതായത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ഒരു സ്പീഡ് ഒന്നുമല്ല, വേറെന്താണെന്നറിയോ? അതായത് ഓരോ ചോദ്യത്തിനും പിന്നിൽ മറ്റൊരു ചോദ്യം ഒളിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ മറ്റൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. ആരെയാണ് ശരിക്കും വിശ്വസിക്കേണ്ടത്? സാക്ഷിയാണോ, കൊലയാളിയാണോ, തെളിവുകളെയാണോ, ആരെയാണ്? മൊത്തത്തിലൊരു കൺഫ്യൂഷനാണല്ലേ. അല്ലെങ്കിൽ ആ

0: celluloid.
1: ഹലോ മച്ചാമാരെ, അങ്ങനെ ദേ ഇടവേളയ്ക്ക് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐഡന്റിറ്റിയുടെ ആ ഒരു സസ്പെൻസ് ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളായിരുന്നു അല്ലെ. കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം നമ്മൾ ഒരു ചോദ്യമായിട്ടാണ് നിർത്തിയിരുന്നത് അല്ലെ. ഒരു കേസിൽ ഏറ്റവും വിശ്വസിക്കേണ്ടത് എന്താണ്? കണ്ണുകൊണ്ട് കണ്ട സാക്ഷിയാണോ, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകളെയാണോ, അല്ലെങ്കിൽ മനസ്സിൽ പതിഞ്ഞ ഓർമ്മകളെയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ആ ഒരു കൊലപാതകം പോലീസ് അന്വേഷണ സംഘം ഓരോ തെളിവും വീണ്ടും പരിശോധിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യം വളരെ ലളിതമെന്ന് തോന്നിയ കേസ് ഓരോ പുതിയ വിവരം പുറത്തു വരുന്ന സമയത്ത് കൂടുതലായിട്ട് സങ്കീർണമായിട്ട് മാറാണ്. ഒരു സംഭവത്തെ കുറിച്ച് രണ്ടാളുകൾ പറയുന്നത് എങ്ങനെയാ, രണ്ട് തരത്തിലുള്ള സത്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ മൊഴിയും മറ്റൊരു മൊഴിയുമായിട്ട് താരതമ്യം ചെയ്യേണ്ട സാഹചര്യവും അവിടെ വരികയാണ് കേട്ടോ. അങ്ങനെ ഇവിടെയാണ് സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം തെളിയുന്നത്. അതായത് ഈ സിനിമ വെറും ആരാണ് കുറ്റവാളി എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്ന ഒരു സിനിമയല്ല, മറിച്ച് എന്താണ് നമ്മൾ ഓർക്കുന്നത് എല്ലായ്പ്പോഴും സത്യമാണോ, ആ ഒരു വലിയൊരു ചോദ്യമാണ് ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ വിശദാംശം പോലും അന്വേഷണത്തിന് ദിശ മാറ്റാൻ കഴിയുമെന്ന് ആ ഒരു ഉദ്യോഗസ്ഥരും തിരിച്ചറിയാണ്. അതുകൊണ്ട് ഓരോ തെളിവും അതീവ ശ്രദ്ധയോടുകൂടി അവർ പരിശോധിക്കുകയാണ്. സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ പങ്കും കൂടുതലായിട്ട് അവിടെ പ്രാധാന്യമായിട്ട് വരികയാണ്. അങ്ങനെ ഒരു സാക്ഷിയുടെ ഓർമ്മയിൽ നിന്ന് ഒരു മുഖം രൂപപ്പെടുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണെന്നാണ് സിനിമ മനോഹരമായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യം കേട്ടോ. ഒരു വര തെറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ഓർമ്മ മാറിയാൽ, ഒരു നിരപരാധി പോലും സംശയത്തിന്റെ നിഴലിലാകാം അല്ലെ. അതുകൊണ്ട് ഓരോ വരയും ഓരോ തിരുത്തലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതേസമയം കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഭൂതകാലവും പതിയെ പുറത്തു വരാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യ നോട്ടത്തിൽ സാധാരണക്കാരായിട്ട് തോന്നിയ ചിലരെ ഒരു രഹസ്യ സ്വഭാവത്തിൽ പിന്നീട് നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. ചില ബന്ധങ്ങൾ പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല, ചില വിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ വഞ്ചനയായി മാറുകയാണ്. അങ്ങനെ ഈ ഘട്ടത്തിൽ പ്രേക്ഷകനും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ ഓരോ കഥാപാത്രത്തെയും സംശയിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു മൊമെന്റ്. യെസ്, അങ്ങനെ സിനിമയുടെ മറ്റൊരു ശക്തിയിലേക്ക് പോകുന്ന സമയത്തെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ അവതരിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് സിനിമയുടെ മറ്റൊരു ശക്തി എന്ന് പറയുകയാണെങ്കിൽ. അതായത് ഭയമായിക്കോട്ടെ, സംശയമായിക്കോട്ടെ, വിശ്വാസമായിക്കോട്ടെ, കുറ്റബോധമായിക്കോട്ടെ, ഇവയെല്ലാം ശരിക്കും ഈ ഒരു കഥയുടെ ഭാഗമായിട്ട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രംഗത്തിനും ഓരോ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പുതിയ സൂചന ലഭിക്കുകയാണ്. ആ സൂചന കേസിൽ പ്രവേശിക്കാതെ ഒരു വഴിത്തിരിവിലേക്ക് തിരിച്ചുവിടുകയാണ്. ഇതുവരെ എല്ലാവരും ശരിയെന്ന് കരുതിയിരുന്ന ചില നിഗമനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് ശരിക്കും വിശ്വസിക്കേണ്ടത്? പിന്നീടും ആ ചോദ്യം ഉയരാണല്ലേ. ആരാണ് സത്യം പറയുന്നത്? ആരാണ് എന്തെങ്കിലും മറച്ചു വെക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സിനിമയുടെ അടുത്ത ഭാഗത്തെ കൂടുതലായിട്ട് ആവേശകരമാക്കി മാറ്റുന്ന ഒരു കാര്യം. അതായത് ഓരോ പുതിയ തെളിവും സത്യത്തിലേക്ക് നയിക്കുന്നത് പോലെ തോന്നുന്നു, പക്ഷേ ചിലർ സത്യത്തിന് ഏറ്റവും അടുത്തെത്തുമ്പോഴാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെ ആ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തുടർന്ന് കേൾക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: celluloid.
1: Yes, once again, welcome back to Celluloid. ഇന്നത്തെ സെല്ലുലോയിഡിൽ ഐഡന്റിറ്റി എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു നല്ല ത്രില്ലർ സിനിമയുടെ പ്രത്യേകത കുറ്റവാളിയെ ഒളിപ്പിക്കുക എന്നല്ലേ, പകരം എന്താ പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്നതാണ് ഐഡന്റിറ്റിയും അത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കഥ മുന്നോട്ട് പോകുന്നതിനൊപ്പം അന്വേഷണം കൂടുതലായിട്ട് ഇങ്ങനെ സങ്കീർണമാവുകയാണ്. ഓരോ പുതിയ വിവരവും പഴയ നിഗമനങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യമെന്ന് കരുതിയ കാര്യങ്ങൾ പോലും വീണ്ടും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഈ ഘട്ടത്തിൽ സിനിമ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കഥാപാത്രങ്ങളുടെ മനസ്സിലേക്കാണ്. ഭയം, സംശയം, വിശ്വാസം, ഓർമ്മ, ഇവയെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാവാണ്. അങ്ങനെ ഒരു കേസിൽ തെളിവുകൾ മാത്രമല്ല മനുഷ്യരുടെ മനസ്സും എത്ര വലിയ പങ്ക് വഹിക്കുന്നു, ആ ഒരു കാര്യമാണ് ഈ ഒരു സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ ഓരോരുത്തരും സ്വന്തം തീരുമാനങ്ങളുടെ ഭാരവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ശരിയും തെറ്റും തമ്മിലുള്ള അതിർവരമ്പുകൾ പലപ്പോഴും ഇങ്ങനെ മങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകൻ അവസാനം വരെ ഓരോ കഥാപാത്രത്തെയും പുതിയ കാഴ്ചപ്പാടിൽ കാണാനായിട്ട് തുടങ്ങുന്നുള്ളതാണ്. ഈ ഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ് കേട്ടോ. കഥ വളരെ വേഗത്തിൽ പോകുന്നൊരു കാര്യമൊന്നുമല്ല, മറിച്ച് ഓരോ ചെറിയ വിവരവും ഒടുവിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനമായിട്ടുള്ളത്, ആ ഒരു കാര്യം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. അങ്ങനെ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വലിയ സത്യം വെളിപ്പെടാനായിട്ട് ഒരുങ്ങാണ്. ആ സത്യം കേസിനെ മാത്രമല്ല കഥാപാത്രങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കുന്ന ഒരു സത്യം. ആ അവസാന ഘട്ടം സിനിമയിലുണ്ടാവുന്ന ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ ആ സിനിമ പങ്കുവെക്കുന്ന ഒരു സന്ദേശം ഉണ്ട്. അടുത്തതും അവസാനത്തേതുമായിട്ട് സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് കേട്ടോ. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, dear friends, അങ്ങനെ ദേ സെല്ലോഡിൽ ഇന്നത്തെ സിനിമ വിശേഷം ഐഡന്റിറ്റി. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. ഓരോ അന്വേഷണത്തിനും ഒരു അവസാനം ഉണ്ടാവാറുണ്ടല്ലേ, പക്ഷേ ഓരോ കഥയും അവസാനിക്കുമ്പോൾ അതിന്റെ ചോദ്യങ്ങൾ അവസാനിക്കണം എന്നൊരു നിർബന്ധവുമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഐഡന്റിറ്റിയും, അത്തരം ഒരു സിനിമയാണ്. ഇത് വെറും ഒരു ക്രൈം ത്രില്ലർ മാത്രല്ല അല്ലെ. ഓർമ്മകളെ വിശ്വസിക്കാമോ, അല്ലെങ്കിൽ ഒരു മുഖം കണ്ടതുകൊണ്ട് മാത്രം സത്യം കണ്ടെത്താൻ കഴിയുമോ, മനുഷ്യന്റെ മനസ്സ് ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമോ, ഇത്തരം ചോദ്യങ്ങളാണ് സിനിമ ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അന്വേഷണം ഒരു നിർണായക വഴിത്തിരിവിൽ എത്തുന്നുണ്ട്. ചില ഉത്തരങ്ങൾ ലഭിക്കും, ചില സംശയങ്ങൾ മാറും. അതോടൊപ്പം പ്രേക്ഷകനെ വീണ്ടും ചിന്തിപ്പിക്കുന്ന ചില നിമിഷങ്ങളും ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി ഒരു കൊലയാളി ആരാണ് എന്ന ചോദ്യത്തിൽ ഒതുങ്ങുന്ന ഒരു സിനിമയല്ല, മറിച്ച് മനുഷ്യരുടെ തിരിച്ചറിവും ഓർമ്മയും വിശ്വാസവും എത്ര സങ്കീർണമായിട്ടാണ് പോകുന്നത്, ആ ഒരു കാര്യമാണ് ഈ ഒരു സിനിമ ഒരു ത്രില്ലർ രൂപേണ പറയുന്നത്. അപ്പോൾ അഭിനേതാക്കളുടെ പ്രകടനം ആണെങ്കിലും പശ്ചാത്തല സംഗീതം ആണെങ്കിലും ഈ ഒരു സിനിമയുടെ ത്രില്ലർ അനുഭവം കൂടുതലായിട്ട് ശക്തമാക്കി മാറ്റുന്നുണ്ട്. ഒരു നിമിഷം പോലും പ്രേക്ഷകന്റെ ശ്രദ്ധ നഷ്ടപ്പെടാതെ കഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സംവിധായകൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഐഡന്റിറ്റി ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും കേട്ടോ. കഥയുടെ എല്ലാ രഹസ്യങ്ങളും ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ആ അവസാന ട്വിസ്റ്റുകളും വെളിപ്പെടുത്തലുകളും നിങ്ങൾ നേരിട്ട് സിനിമയിൽ അനുഭവിക്കുന്നതിലാണ് അതിന്റെ യഥാർത്ഥ ഒരു രസം ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രമാണ്. വീണ്ടും മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailia signing off. Keep on listening Ailia from 90.4 കേട്ടു കൂട്ടുകൂടാ.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
6: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
7: നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ഇല്ലേ? ഇതെന്തൊരു ചോദ്യം അഭിരാമി. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ജീവൻ തന്നെ വാട്സപ്പിലല്ലേ. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഉത്തരം വാട്സപ്പ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. വാട്സപ്പാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. അതായത് നമുക്ക് ഈ നാട്ടിലെ സകലമാന ആൾക്കാർക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാൻ നല്ല താല്പര്യമുണ്ടോ? തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആളുകള് നമ്പർ നോക്കി എടുത്തൊക്കെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും എനിക്കതത്ര നമുക്കത്ര പ്രൈവസി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇനി അങ്ങനെ എന്താ നമ്പറൊക്കെ എടുത്ത് വിളിക്കാനൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. വാട്സപ്പിൽ ഒരു രക്ഷകൻ എത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഫോൺ നമ്പറിന് പകരം യൂസർ നെയിം ഉപയോഗിക്കാമെന്നാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെ നമ്മൾ കാണുന്ന പോലെ യൂസർ നെയിം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാത്ത ഒരാളോട് നിങ്ങൾ ഈ യൂസർ നെയിം വെച്ച് ചാറ്റ് ചെയ്താൽ ഡാ അയാൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കാണാൻ കഴിയില്ല. ഭാവിയിൽ ആർക്കെങ്കിലും കോണ്ടാക്ട് കൊടുക്കണമെങ്കിൽ ഫോൺ നമ്പറിന് പകരം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ പേര് അപ്പു എന്നാണെങ്കിൽ അപ്പു അറ്റ് 123 എന്നോ അല്ലെങ്കിൽ ചിന്നു എന്നാണെങ്കിൽ ചിന്നു റോക്സ് എന്നോ ഒക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ പേരിടില്ലേ? ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ നെയിം കൊടുക്കില്ലേ? അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കൂലേ? അതേപോലെ ഒരു യൂസർ നെയിം നമുക്ക് കൊടുക്കാം. സംഭവം പൊളിയല്ലേ? നിങ്ങളുടെ പ്രൈവസി ഇനി വിട്ടുകൊടുക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ വരണമെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. വർഷങ്ങളായി അപ്ഡേറ്റ് ചെയ്യാത്ത ആപ്പുകളുമായി നടക്കുന്നവരോടാണോ ഞാൻ ഈ പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് ഒരിക്കലും കിട്ടൂല. അപ്ഡേഷൻസ് ചെയ്യുന്നത് ചില സമയത്ത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേഷൻസ് വരുന്നത്. അപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ യൂസർ നെയിം എന്ന് പറയുന്നൊരു ഫീച്ചർ നമുക്ക് എനേബിൾ ആവും. അപ്പോൾ അതാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പിൻ്റെ വിഷയം. കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റും ആയിക്കൂടെയുള്ളത് ഞാൻ

0: വന്ദനായ ഞാപകം നെഞ്ചിലെ വന്ദതേ നൻപനെ നൻപനെ നൻപനെ
1: വന്ദനായ ഞാപകം നെഞ്ചിലെ വന്ദതേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ വാട്സപ്പിലെ യൂസർ നെയിം പരിപാടി നമ്മുടെ ഫോൺ നമ്പറുകളുടെ പ്രൈവസി അങ്ങ് ഫുൾ പവർ ആക്കി സംരക്ഷിക്കും എന്നുള്ളതാണ്. നമ്മൾ നാട്ടിലെ പലതരം ഗ്രൂപ്പുകളിലെ മെമ്പർ ആണല്ലോ. റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പ് ഉണ്ടാകും, ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാകും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ വല്ല ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ഈ പാക്കേജുകളുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ. ഈ ഗ്രൂപ്പുകളിലൊക്കെ കയറി ഇരിക്കുമ്പോൾ നമ്മുടെ നമ്പർ ആരും കാണില്ല എന്നുള്ളതാണ് ഈ യൂസർ നെയിം കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത. ആദ്യമായൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കും, ഷോ ഇനി നമ്പർ അവർക്ക് പോകുമല്ലോ, ഇനി അതുകൊണ്ട് വല്ല പണിയും കിട്ടുമോ എന്നുള്ളൊരു കാര്യം. ഇനി ആ പേര് വേണ്ടേ വേണ്ട, നമ്പർ കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കും. പക്ഷേ അതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോയി നമ്മൾ ആൾക്കാരെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കില്ലേ, അതേപോലെ വാട്സപ്പിൽ ആരെയും തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റൂല ഒരാളുടെ കൃത്യമായ യൂസർ നെയിം. ഇപ്പോ അമ്മു ദ ഡോൺ എന്നാണ് യൂസർ നെയിം എങ്കിൽ അത് തെറ്റാതെ അറിയുന്നവർക്ക് മാത്രമേ അവരുമായിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആരും ചുമ്മാ കയറി സെർച്ച് ചെയ്ത് ശല്യപ്പെടുത്താൻ വരില്ല. ലോകത്താകെ 300 കോടിയിലധികം ആളുകളാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്. ഈ 300 കോടി ജനങ്ങൾക്കും പ്രൈവസി കൊടുക്കാൻ വാട്സപ്പ് നോക്കുമ്പോൾ നമ്മൾ മാത്രം എന്തിനാ വെറുതെ നമ്മുടെ നമ്പറിന് പ്രൈവസി ഒന്നും ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് യൂസർ നെയിം എന്ന ഫീച്ചർ ഇപ്പോൾ എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മൾ ഇത്രയും നേരം വാട്സപ്പിന്റെ ആ പുതിയ യൂസർ നെയിമിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ഞങ്ങളുടെ ഫോണിൽ എങ്ങനെയാ സെറ്റ് ചെയ്യണേ എന്നാണ് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഒരു 5 സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ട് നിങ്ങളുടെ പ്രൈവസി ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ വേഗം ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തു വെച്ചോളൂ. സ്റ്റെപ്പ് നമ്പർ 1 എന്താന്ന് വെച്ചാൽ, ആദ്യം തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഓടിച്ചെന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം. വർഷങ്ങളായി അപ്ഡേറ്റ് ചെയ്യാത്ത പഴയ ആപ്പും വെച്ചിരുന്നിട്ട് എനിക്ക് യൂസർ നെയിം കിട്ടിയില്ലേ, എനിക്ക് ആരും തന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അപ്ഡേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓൺ ചെയ്ത് മുകളിൽ കാണുന്ന 3 കുത്തുകളിൽ തൊട്ട് നേരെ സെറ്റിംഗ്സിലേക്ക് പോകണം. രണ്ടാമത്തേത് സെറ്റിംഗ്സ് ആണ്. ഇനി മൂന്നാമത്തേത്, അവിടെ ചെന്നിട്ട് കണ്ണ് തുറന്ന് നോക്കിയാൽ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ തൊട്ടാൽ ദാ കിടക്കുന്നത് നമ്മുടെ താരം യൂസർ നെയിം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കേണ്ടത്. ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത ഒരു കിടിലൻ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പേര് ആലോചിച്ച് തല പുകയ്ക്കണ്ടേ എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ വാട്സപ്പ് തന്നെ ഒരു യൂസർ നെയിം ജനറേറ്റർ അങ്ങ് തരും, അതങ്ങ് എടുത്താൽ മതി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ കൊടുത്ത പേര് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൺഫേം ബട്ടൺ അമർത്തുക. നിങ്ങളുടെ യൂസർ നെയിം അവിടെ റിസർവ് ചെയ്യപ്പെട്ടു. എത്ര സിമ്പിൾ ആണല്ലേ. ഇനി ആർക്കെങ്കിലും കോണ്ടാക്ട് കൊടുക്കണമെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ഫോൺ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കരുത്, പകരം ഈ യൂസർ നെയിം അങ്ങ് കൊടുത്താൽ മതി. ഫോൺ നമ്പർ ചോദിച്ചു വരുന്ന ശല്യക്കാരോടൊക്കെ ധൈര്യമായി പറയാം, മോനെ നമ്പർ തരില്ല, യൂസർ നെയിം തരാമെന്ന്. അപ്പൊ പിന്നെ സമയം കളയണ്ട, നിങ്ങളും വേഗം പോയി നിങ്ങളുടെ പേര് റിസർവ് ചെയ്ത് വെച്ചോളൂ. ആരെങ്കിലും മുമ്പേ കയറി നിങ്ങളുടെ പേര് അടിച്ചു മാറ്റുന്നതിന് മുമ്പ് വേണം കേട്ടോ. കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ള വളരെ എന്താ പറയുക, സുലഭമായിട്ടുള്ളൊരു പേരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ യൂസർ നെയിം കിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും കൂടെ അഡീഷൻ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വാട്സപ്പിലെ യൂസർ നെയിം ഫീച്ചറിൻ്റെ കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തൊണ്ടവരളൊന്നും ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ യൂസർ നെയിമിന്റെ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഈ യൂസർ നെയിം ആർക്കെങ്കിലും കിട്ടിയാൽ, നമ്മുടെ യൂസർ നെയിം ഇന്നിന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ നാട്ടിലെ സകലമാന ആൾക്കാരും കയറി നമ്മളെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യില്ലേ? അപ്പൊ ഇത് അത്ര നല്ല കാര്യമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെയാണ് വാട്സപ്പ് പ്രൊഫഷണൽ കില്ലർമാരെ പോലെ ചിന്തിച്ചിട്ടുള്ളത്. അവരിതിനായിട്ട് ഒരു അന്താരാഷ്ട്ര ലെവല് കളി കളിച്ചിട്ടുണ്ട്. അതിനാണ് പിൻ അല്ലെങ്കിൽ പാസ് കീ സംവിധാനം ഉള്ളത്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ യൂസർ നെയിം അറിഞ്ഞത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസർ നെയിം കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമിന് ഒരു സീക്രട്ട് പാസ് കീ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ആരെങ്കിലും നിങ്ങളുടെ യൂസർ നെയിം വഴി നിങ്ങൾക്ക് ആദ്യമായി സന്ദേശം അയക്കാൻ നോക്കിയാൽ, അവർ ഈ പാസ് കീ കറക്റ്റായി അടിച്ചു കൊടുക്കണം. അതറിയാത്തവർക്ക് ആ വഴി അടഞ്ഞു എന്ന് കൂട്ടിക്കോ. എങ്ങനെയുണ്ട് ബുദ്ധി? വീട്ടിലെ പൂമുഖത്തൊരു കാവൽക്കാരനെ നിർത്തിയതുപോലെയാണ് ഇപ്പോൾ വാട്സപ്പ് പെരുമാറുന്നത്. നിങ്ങളുടെ പെർമിഷനുള്ളവർ മാത്രം അകത്തേക്ക് വന്നാൽ മതി. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് പ്രൈവസി, കംപ്ലീറ്റ് സെക്യൂരിറ്റി എന്നൊക്കെയാണ് വാട്സപ്പ് പറയുന്നത്. ഇനിയിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് സൈഡ് ഇതിനുണ്ടോ, നെഗറ്റീവ്സ് ഇതിനുണ്ടോ എന്നൊക്കെ നമ്മൾ ഇനി അറിഞ്ഞു തുടങ്ങാനായിട്ട് വരുന്നത്. എന്തായാലും ഇവിടം വരെയൊക്കെ എത്തി വാട്സപ്പിൻ്റെ കാര്യങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ലയണൽ മെസ്സിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഗ്രൗണ്ടിന്റെ മാജിക് അല്ലാതെ പുള്ളിക്കാരന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ലോകത്തിന് അറിയില്ല. കാരണം വളരെ റിസർവ്ഡ് ആയ അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ് മെസ്സിക്ക് അല്ലെ. അതുകൊണ്ട് പുള്ളി തന്റെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ പുറത്ത് പറയാറുമില്ല. എന്നാൽ കേട്ടോ, ലോകം മുഴുവൻ തെരഞ്ഞിട്ടും ഒടുവിൽ മെസ്സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനീയം ഏതാണെന്ന് അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ്. അതാണ് ഇയർബാം ബാറ്റേ. ഗെയിമിന് മുൻപും ശേഷവും ഒക്കെ മെസ്സി ഇത് കുടിക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല ഇത് എന്താ സംഗതി എന്നുള്ളത്. അതൊരു പ്രത്യേകതരം ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. അങ്ങ് സൗത്ത് അമേരിക്കയിലെ ഉപോഷ്ണ മേഖലയിലെ ഫോറസ്റ്റിലാണ് ഇത് ഉണ്ടാവണേന്ന്. അത് ഒരു നിത്യഹരിത വൃക്ഷത്തിന്റെ ഇലകളാണ്. അത് ഉണക്കിയെടുത്തിട്ടാണ് ഈ ഒരു എനർജി ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എന്നാണ് മെസ്സി പറയുന്നത്. വെറും ഒരു എനർജി ഡ്രിങ്ക് അല്ല, അതിനപ്പുറം വലിയൊരു ചരിത്രമുണ്ട് ഈ ഒരു പാനീയത്തിന്. അർജന്റീന, പാരഗ്വേ, ഉറഗ്വേ, ബ്രസീൽ തുടങ്ങി ഒരുപാട് അമേരിക്കൻ രാജ്യങ്ങളിലെ വളരെയധികം നാളുകൾക്ക് മുൻപ് നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഡ്രിങ്ക്. അവിടെയൊക്കെ ഇത് വെറും ഡ്രിങ്ക് മാത്രമല്ല, ആ നാട്ടുകാർക്ക് ഈ പറഞ്ഞ ചെടി എന്ന് പറയുന്നത് ഇലക്സ് പാരഗ്വറിസ് എന്ന് പറയുന്ന ഈ ചെടി സൗഹൃദത്തിന്റെയും ആതിഥ്യ മര്യാദയുടെയും ഒക്കെ ശക്തമായ റിലേഷൻഷിപ്പിന്റെ ഒക്കെ വലിയൊരു പ്രതീകമാണ്. കൂട്ടുകാരെല്ലാം ഒത്തുകൂടുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒന്നിച്ചിരുന്ന് പങ്കിട്ട് കുടിക്കുന്നതൊക്കെ അവിടുത്തെ ഒരു ശീലമാണ്, രീതിയാണ്. അപ്പൊ മെസ്സി ഇത് എപ്പോഴും കൂടെ കൂട്ടുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. ആ ഒരു ഡ്രിങ്കിന്റെ പേരാണ് യെർബാ മാറ്റേ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ കേൾക്കാനുണ്ട് കാലിഡോസ്കോപ്പിൽ. പക്ഷെ അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഒത്തുകൂടുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കുക, പങ്കിട്ട് കുടിക്കുക എന്നൊക്കെ പറയുന്നത് അവിടുത്തുകാരുടെ ഒരു രീതിയാണ്, അവരുടെ ഒരു ശീലമാണ്. അപ്പൊ അതാണ് യെർബ മാറ്റ്. മെസ്സി ഗെയിമിന് മുൻപും ശേഷവും ഒക്കെ കുടിക്കുന്ന ആ ഒരു മാജിക് ഡ്രിങ്ക്. എന്തായാലും ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടേ ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ എന്താ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകയാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രാശിചക്രത്തിലെ ഒരു നക്ഷത്ര ഭാഗം കടന്നു പോകാനായിട്ട് സൂര്യൻ എടുക്കുന്ന 14 ദിവസങ്ങളുടെ കാലയളവാണ് ഞാറ്റുവേല. ഇതിൽ June 21 to July 5 നീളുന്ന ഞാറ്റുവേലകളുടെ രാജാവായ തിരുവാതിര ഞാറ്റുവേലയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കൊമ്പൊടിച്ചു കുത്തിയാലും മുളയ്ക്കുന്ന ഈ പുണ്യകാലത്ത് നമ്മുടെ സംസ്ഥാന കാർഷിക വകുപ്പ് കർഷകർക്കായി അതീവ പ്രാധാന്യമുള്ള പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് വിഷമില്ലാത്ത നാടൻ പച്ചക്കറികൾ നമ്മുടെ അടുക്കളകളിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയെക്കുറിച്ചും ഈ മഴക്കാലത്ത് നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവയ്ക്ക് നൽകേണ്ട ശാസ്ത്രീയ വള കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും സമഗ്രമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെ ചേരുന്നു ഞാൻ സുനിൽ. സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ മഴയും വെയിലും ഒരുപോലെ ലഭിക്കുന്നത് കൊണ്ട് ഇത് ഏറ്റവും മികച്ച നടീൽ കാലമാണ്. ഈ സമയത്താണ് കറുത്ത പൊന്നായ കുരുമുളക് വള്ളികൾ നടാൻ ഏറ്റവും അനുയോജ്യം. 50x50x50 cm കുഴികളെടുത്ത് കുമ്മായം ചേർത്ത് പരുവപ്പെടുത്തിയ തടങ്ങളിൽ ട്രൈക്കോഡർമ ചേർത്ത ചാണകം, വേപ്പും പിണ്ണാക്ക് എന്നിവ നൽകി വേര് പിടിപ്പിച്ച വള്ളികൾ നടാം. എന്നാൽ മഴക്കാലമായതുകൊണ്ട് കൃഷിയിടങ്ങളിൽ രോഗകീടബാധകൾ വരാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തോട്ടങ്ങളിൽ ഒരു കാരണവശാലും വെള്ളക്കെട്ടുണ്ടാകാനായിട്ട് അനുവദിക്കരുത്. നീർവാർച്ചാ സൗകര്യങ്ങൾ സുഗമമാക്കുകയും കളകൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും വേണം. ചപ്പുചവറുകൾ നീക്കം ചെയ്ത് കൃഷിയിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയത്ത് കൃഷിയിടങ്ങളിൽ ഒച്ചിന്റെ ശല്യം രൂക്ഷമാകാനായിട്ട് സാധ്യതയുണ്ട്. ഇവയെ ഇല്ലാതാക്കാനായിട്ട് ഒച്ചുകൾ കാണുന്ന ഭാഗങ്ങളിൽ ഉപ്പ് വിതറുകയോ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എന്ന തോതിൽ തുരിശിൽ ലായനി തയ്യാറാക്കി തളിക്കുകയോ ചെയ്യാം. പ്രത്യേക കെണികൾ ഒരുക്കിയും ഒച്ചുകളെ നശിപ്പിക്കാവുന്നതാണ്. ഇനി ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയെക്കുറിച്ചറിയാം ഒരു മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അതീവ ഊർജ്ജസ്വലതയോടെ നടപ്പിലാക്കുന്ന മികച്ചൊരു പദ്ധതിയാണ് ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. വരാനിരിക്കുന്ന ഓണക്കാലത്ത് സാധ്യമാകുന്ന എല്ലായിടങ്ങളിലും പച്ചക്കറികളും ഒപ്പം അത്തപ്പൂക്കളത്തിനായി പുഷ്പകൃഷിയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓണക്കാലമായാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ സുരക്ഷിതമല്ലാത്ത പച്ചക്കറികൾ കേരളത്തിലേക്ക് എത്താറുണ്ട്. അതോടൊപ്പം പച്ചക്കറികൾക്കും പൂക്കൾക്കും വിപണിയിൽ അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റവും ഉണ്ടാകുന്നു. ഇതിൽ നിന്നുള്ള ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം കൃഷിയിലൂടെ ഒരു പരിധിവരെ സാധിക്കും. സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ നമ്മൾ ഓരോരുത്തരും സമയോചിതമായിട്ട് ഇടപെടണം. ഈ പദ്ധതിക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും മറ്റ് നടീൽ വസ്തുക്കളും ലഭിക്കുന്നതിനായി കർഷകർ അതാത് പ്രദേശങ്ങളിലെ കൃഷിഭവനുമായിട്ട് ഉടൻ ബന്ധപ്പെടുക. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഈ ഒരു മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം മനോഹരമായ ഒരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ഓണത്തിന് മികച്ച നാടൻ സദ്യ ഒരുക്കാൻ ഇപ്പോഴേ പച്ചക്കറികൾക്ക് കൃത്യമായ പരിചരണം നൽകണം. നല്ല സൂര്യപ്രകാശവും നേർവാർച്ചയുമുള്ള സ്ഥലങ്ങളാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കുമ്മായമിട്ട് പാകപ്പെടുത്തിയ തടങ്ങളിൽ മണ്ണിൽ ജൈവാംശം നിലനിർത്താനായിട്ട് ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും അടിയന്തരമായിട്ട് നൽകണം. പാവൽ, പടവലം, പയർ, വെള്ളരി തുടങ്ങിയ വള്ളി വിളകൾ പടരാൻ തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ മേൽവളം നൽകണം. വെണ്ട വിത്ത് പാകി ഒരു മാസത്തിന് ശേഷമാണ് മേൽവളം നൽകേണ്ടത്. തക്കാളി വർഗ്ഗങ്ങൾക്ക് തൈകൾ മാറ്റി നട്ട് ഒരു മാസം കഴിഞ്ഞ് പകുതി മേൽവളവും അടുത്ത ഒരു മാസത്തിന് ശേഷം ബാക്കി വളവും നൽകാം. ചീരയ്ക്ക് പല തവണകളായിട്ട് യൂറിയ നൽകാം. ജൈവ രീതി പിന്തുടരുന്നവർക്ക് പച്ചചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് എന്നിവ ഓരോ കിലോ വീതം 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിലൊരിക്കൽ ഒഴിക്കാം. 1 സെന്റ് കണക്കിൽ അടിവളമായി ചീരയ്ക്ക് 200 കിലോ ചാണകപ്പൊടിയും വെണ്ട, പയർ, തക്കാളി, വെള്ളരി എന്നിവയ്ക്ക് 50 മുതൽ 80 കിലോ വരെ ചാണകപ്പൊടിയും രാസവളങ്ങളും നൽകേണ്ടതുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഈ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളറിയാം മനോഹരമായ പാട്ടിനുശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മഴക്കാലത്ത് പച്ചക്കറികളിൽ പുഴു, ഈച്ച, വണ്ട്, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ എന്നിവയുടെ ആക്രമണം സാധാരണമാണ്. ഇതിനെതിരെ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ലിറ്റർ എന്ന തോതിൽ വേപ്പ് അധിഷ്ഠിത കീടനാശിനി തളിക്കാം. കായ്ച്ചകളെ നിയന്ത്രിക്കാനായിട്ട് ഹെക്ടറിന് 15 എണ്ണം എന്ന തോതിൽ ഫെറമോൺ കെണികൾ ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കടുത്തതായാൽ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ലിറ്റർ കോൺഫിഡോർ കലക്കി തളിക്കാം. മണ്ടരി ആക്രമണത്തിനെതിരെ 1 ലിറ്റർ വെള്ളത്തിൽ 0.8 മില്ലി ഒബറോണും തണ്ട് തുരപ്പിനെതിരെ 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ഫ്ലൂബെൻറ്റൈമൈഡ് 480 SC എന്ന തോതിലും വിദഗ്ധ നിർദ്ദേശപ്രകാരം പ്രയോഗിക്കാവുന്നതാണ്. മഴക്കാലത്ത് ചീരയെ ബാധിക്കുന്ന പ്രധാന വില്ലനാണ് ഇലപ്പുള്ളി രോഗം. പച്ചചീരയും ചുവപ്പ് ചീരയും ഇടകലർത്തി നടുന്നതും സ്യൂഡോമോണസ് തളിക്കുന്നതും ഇതിന് പ്രതിരോധിക്കും. കൂടാതെ 4 ഗ്രാം മഞ്ഞൾപ്പൊടിയും 1 ഗ്രാം അലക്കുകാരവും അല്പം കായവും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഇലപ്പുള്ളി രോഗത്തെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കും. ഇനി ഈ മാസം ചെണ്ടുമല്ലി കൃഷിയിൽ എന്തൊക്കെ പരിചരണം നൽകണമെന്ന് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. നമ്മുടെ സ്വന്തം പൂക്കൾ കൊണ്ട് ഇക്കുറി അത്തപ്പൂക്കളം ഒരുക്കാനായിട്ട് ചെണ്ടുമല്ലി കൃഷിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൈകൾ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ അതിന്റെ തലപ്പ് 1 സെന്റിമീറ്റർ നീളത്തിൽ നുള്ളിക്കളയണം. ഇത് കൂടുതൽ ശാഖകൾ ഉണ്ടാകാനും കൂടുതൽ പൂക്കൾ വിരിയാനും സഹായിക്കും. നട്ട് 1 മാസത്തിന് ശേഷം 1 സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുക. ഇടയ്ക്ക് 19:19:19 വളം 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകാം. ചെടികൾ 1.5 മാസം പ്രായമാകുമ്പോൾ പൂക്കാൻ തുടങ്ങും. ഈ സമയത്ത് ചെടികൾ നിറഞ്ഞു വീഴാതിരിക്കാനായിട്ട് കുറ്റികൾ കെട്ടി നിർത്തുക. പൂമൊട്ടുകൾ തിന്നുന്ന പുഴുക്കൾക്കെതിരെ 20 ഗ്രാം ബ്യൂവേറിയ ബാസിയാന എന്ന മിത്ര കുമിൽ 1 ലിറ്റർ വെള്ളത്തിൽ സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. ശല്യം രൂക്ഷമാണെങ്കിൽ 1 മില്ലി കൊറോജൻ 10 മില്ലി വെള്ളത്തിൽ പശ ചേർത്ത് തളിക്കാം. ചെണ്ടുമല്ലിയോടൊപ്പം വാടാമല്ലിയും കോഴിവാലനും നടന്നത് കീടനിയന്ത്രണത്തിനും പൂക്കളത്തിനും ഒരുപോലെ ഉത്തമമാണ്. ഇനി ഈ മാസം നെൽകൃഷിയിലെ പരിചരണം എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിനുശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ജൂലൈ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി നെൽകൃഷിയിലെ വളപ്രയോഗങ്ങളെ കുറിച്ച് പറയാം. പൊടിവിത നടത്തിയ പാടങ്ങളിൽ ചെനപ്പ് പൊട്ടുന്നതോടെ കളയെടുപ്പ് പൂർത്തിയാക്കി മേൽവളം നൽകാം. വളപ്രയോഗത്തിന് തലേ ദിവസം പാടത്തു നിന്ന് വെള്ളം വാർത്ത് കളയണം. വളം വിതറി 14 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കയറ്റാവും. വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ജലാലയ വളങ്ങൾ ഇലകളിൽ നേരിട്ട് തളിച്ചു നൽകാം. കുട്ടനാട്ടിൽ വിത കഴിഞ്ഞ് 3 ആഴ്ച വരെ കള നിയന്ത്രണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ജൂൺ ആദ്യവാരം വിതച്ച പാടങ്ങളിൽ 30-35 ദിവസത്തിനകം മേൽവളം നൽകണം. പൊക്കാളി പാടങ്ങളിൽ ഹെക്ടറിന് 500 കിലോ കുമ്മായം ചേർത്ത് 2ാം വാരത്തോടെ ഞാറ് നടാം. ഏക്കർ 1 നൈട്രജനും പൊട്ടാഷ്യം 3 തുല്യ ഘടുക്കളായിട്ട്, അതായത് ഞാറു പരുവം, ചെനപ്പ് പൊട്ടുമ്പോൾ അടിക്കണ പരുവം, ഈ ഒരു സമയത്ത് നൽകണം. ഫോസ്ഫറസ് മുഴുവനായിട്ടും അടിവളമായിട്ട് നൽകാം. ചെനപ്പ് പൊട്ടുന്ന സമയത്ത് ഡ്രോൺ ഉപയോഗിച്ച് നാനോ യൂറിയ നൽകുന്നത് മികച്ച രീതിയാണ്. 1 ഏക്കറിന് 500 മില്ലി ലിറ്റർ നാനോ യൂറിയ എന്ന തോതിൽ തളിക്കാം. ഉമാ ജ്യോതി പോലുള്ള മധ്യമൂപ്പുള്ള ഇനങ്ങൾക്ക് 1 ഏക്കറിന് 80 കിലോ യൂറിയയും 90 കിലോ രാജ്ഫൂസും 30 കിലോ പൊട്ടാഷ്യമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ജൂലൈ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെല്ലിലെ രോഗകീട നിയന്ത്രണ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടി പുഴുവിനെതിരെ ഒരേക്കറിന് 40,000 മുട്ടകൾ അടങ്ങിയ ട്രൈക്കോഗ്രാമ മുട്ടക്കാടുകൾ 4 മുതൽ 6 തവണ വരെ പ്രയോഗിക്കുന്നത് ഫലപ്രദമാണ്. ആക്രമണം കടുത്തതായാൽ ഏക്കറിന് 400 ഗ്രാം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് വെള്ളത്തിൽ കലക്കി തളിക്കാം. തണ്ട് തുറപ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഫെറമോൺ കെണികൾ സ്ഥാപിക്കാവുന്നതാണ്. ചിനപ്പ് പൊട്ടുന്നത് മുതൽ അടിക്കണ പരുവം വരെ കാണുന്ന പോള രോഗത്തിനെതിരെ പൊട്ടാഷിന്റെ അളവ് പകുതി കൂടി കൂട്ടി നൽകുകയും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. കുഴൽ പുഴുവിന്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പാടത്തു നിന്നും വെള്ളം വാർത്ത് കളയുന്നത് വഴി അതിനെ നിയന്ത്രിക്കാം. കരനെൽകൃഷിയിലെ ചിതൽ ശല്യത്തിനെതിരെ 20 ഗ്രാം മെറ്റാറൈസിയം മിത്രകുമിൽ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നൽകാം. ആക്രമണം രൂക്ഷമായാൽ 40 മില്ലിലിറ്റർ ഇമിഡാക്ലോപ്രിഡ് 150 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 ഏക്കറിൽ തളിക്കാം. ഇത്തരം സംയോജിത മാർഗങ്ങൾ നെൽപ്പാടങ്ങളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഇനി തെങ്ങ്, വാഴ, കിഴങ്ങ് വിളകളുടെ പരിപാലനം. ഈ മാസത്തിലെ പരിപാലനം എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മഴയെ ആശ്രയിക്കുന്ന തെങ്ങിൻ തോട്ടങ്ങളിൽ ഇപ്പോൾ യൂറിയ, രാജ്ഫൂസ്, പൊട്ടാഷ് എന്നിവ നൽകാം. കൂമ്പുചീയലിനെതിരെ ചീഞ്ഞ ഭാഗം ചെത്തിമാറ്റി ബോഡോ കുഴമ്പ് പുരട്ടണം. ഓലക്കവിളുകളിൽ 2 ഗ്രാം മാംഗോസ് അടങ്ങിയ പാക്കുകൾ വയ്ക്കാം. ചെന്നീർ ഒലുപ്പിന് ഹെക്സാകോണസോൾ 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി പുരട്ടാം. കൊമ്പൻ ചെല്ലിക്കെതിരെ നാമ്പിനു ചുറ്റും ക്ലോറൻ ട്രെനിലിപ്പോൾ പാക്കുകൾ വയ്ക്കാവുന്നതാണ്. വാഴക്കന്നുകൾ നടാനായിട്ട് 50x50x50 സെന്റിമീറ്റർ കുഴിയെടുത്ത് 10 കിലോ കാലിവളവും 1/2 കിലോ വേപ്പും പിണ്ണാക്കും നൽകാം. നട്ട് 1, 2, 3, 4, 5 മാസങ്ങളിലും കുലച്ചയുടനെയും കൃത്യമായ അളവിൽ യൂറിയും പൊട്ടാഷ്യം നൽകണം. വയലുകളിൽ കാണുന്ന കടജീയൽ രോഗത്തിനെതിരെ നീർവാർച്ച ഉറപ്പാക്കി ചുവട്ടിൽ സ്യൂഡോമോണസ് ഒഴിക്കുകയോ ബ്ലീച്ചിംഗ് പൗഡർ കിഴികെട്ടി ഇടുകയോ ചെയ്യാം. കിഴങ്ങ് വിളകളായ മരച്ചീനി, ചേന, ചേമ്പ് എന്നിവയ്ക്ക് കളകൾ നീക്കി ജൈവവളം ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കാം. കീടങ്ങൾക്കെതിരെ വേപ്പെണ്ണ, സോപ്പ്, ലായിനി തളിക്കാം. ഒട്ടുമാവുകളുടെ ഒട്ടിച്ച ഭാഗത്തിന് താഴെ മുളയ്ക്കുന്ന ചെനപ്പുകൾ മാറ്റണം. ചില്ലയുണക്കമുള്ള കൊമ്പുകൾ മുറിച്ച് ബോഡോ കുഴമ്പ് പുരട്ടുക. കൂടാതെ ഓർക്കിഡുകൾക്ക് സാഫ് കുമിൾനാശിനിയും കൂൺ കൃഷി ആരംഭിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈയൊരു അനുകൂല കാലാവസ്ഥയും പ്രയോജനപ്പെടുത്താം. തിരുവാതിര ഞാറ്റുവേലയുടെ ഈ പുണ്യനാളുകളിൽ കൃഷിവകുപ്പിന്റെ പദ്ധതികൾക്കൊപ്പം കൈകോർത്ത് കൃത്യമായ വളപ്രയോഗങ്ങളും രോഗപ്രതിരോധ മാർഗങ്ങളും അവലംബിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഓണക്കാലം സമൃദ്ധിയുടേതാക്കിയിട്ട് മാറ്റാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും. സുരക്ഷിതമായ നാടൻ പച്ചക്കറികളും പൂക്കളും നമ്മുടെ മണ്ണിൽ തന്നെ വിളയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ജൂലൈ മാസത്തിലെ കൃഷിപ്പണികളെക്കുറിച്ചാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക അറിവുകളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ സമയം ദേ 12 മണിയായിരിക്കാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇൻസ്റ്റന്റായി പ്ലേ ചെയ്യാനായിട്ട് അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇഷ്ടംപോലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യൂലേ. പക്ഷെ ഇന്ന് ആദ്യത്തെ പാട്ട് എന്റെ ഫേവറേറ്റ് സോങ് ആണ് ഞാൻ വെച്ചുതരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഫേവറേറ്റ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട് എന്നും കൂടി പറഞ്ഞിരുന്നു. അതായത്, ഇങ്ങനെ സ്കൂൾ സമയത്തൊക്കെ നമ്മളിങ്ങനെ പുതിയ പുതിയ പാട്ടുകളൊക്കെ കേൾക്കുന്നു, ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഒരു മാമൻ വന്നിട്ട് എന്നോട് പറയാണ്, ഹീര ഒരു പാട്ട് പാടിയേ. നമ്മളിങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയുമല്ലോ, നമ്മളിങ്ങനെ ഫാമിലി സദസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ആദ്യം പറയുന്നത് ഒരു പാട്ട് പാടിയേ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്തേ എന്നാണല്ലോ പൊതുവെ പറയാം. അപ്പൊ അതേപോലെ എന്നോടും പറഞ്ഞു ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റേ ഒരു ചിറകിൽ മഴവില്ല വിരിക്കും മനസ്സേ ശുക്രിയ, ഈ പാട്ടാണ് പാടിയ. അപ്പൊ ആരും ഈ പാട്ട് ഞാൻ പാടുന്ന എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാരും ഈ പാട്ട് പാടിയപ്പോ എന്നിങ്ങനെ ഇതേ ഏതത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എന്റെ മാമന്മാരെല്ലാരും എന്നെ കാണുമ്പോ ഇപ്പോഴാണ് ഈ പാട്ടാണ് പറയാം. അതായത് പാടണ്ടേ, പാട്ട് പാടണ്ടേ, ശുക്രിയ, വാ വാ വാ എന്ന് വിളിക്കും. അങ്ങനെ ശുക്രിയ എന്ന് വിളിച്ച് എന്നെ ഹീര എന്നുള്ള പേരൊക്കെ മറന്നുപോയി. പിന്നെ കാണുമ്പോൾ ശുക്രിയ എന്നാണ് ഈ മാമൻ വിളിക്കുക. അപ്പം എന്നെ ഇപ്പോൾ കാണുമ്പോഴും, അതായത് എനിക്കിപ്പോൾ ഇത്രയും ഐ മീൻ സ്കൂളൊക്കെ കഴിഞ്ഞു, കോളേജൊക്കെ കഴിഞ്ഞു, നമ്മൾ ജോലിക്ക് കയറി, എന്നാൽ പോലും എന്നെ കാണുമ്പോൾ ശുക്രിയ സുഖല്ലേ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മാമനെ ഓർമ്മ വരും, കുറേ ഫാമിലി ഗ്യാദറിങ്സ് അങ്ങനത്തെ കുറേ മെമ്മറീസൊക്കെ ഓടി വരുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ഈ പാട്ടാണ് ആദ്യം നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ പല പാട്ടുകഥകളും നിങ്ങൾക്കും പറയാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ബർത്ത്ഡേസ് ആയിരിക്കാം, സ്പെഷ്യൽ ദിവസങ്ങളായിരിക്കാം, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, പാട്ട് ചോദിക്കാം, വെച്ചു തരാം. ഞാനിവിടെ റെഡിയാണ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാട്ട് കേട്ടിട്ട് ഓടിവായോ, ബാക്കി പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്തു തരാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം. ദിസ് ഈസ് ആർ ജി ഹീര വിത്ത് യു.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യത്തെ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: ഹലോ, തിറ്റിക്കും പാൽച്ചുറമേ, തെങ്കണിയും പൂച്ചറമേ, അകലിയവ പ്രതിൽ വരും എല്ലാ നികഴ്ചികളെയും മിസിന്ത മകിഴ്ചിയിൽ നടത്തി വരും കെ നൂറ്റ് എങ്കിൽ പൂങ്കാവിയെന്ന് കേസും ഓവിയെന്ന് അകലിയ നേരുകളിൽ നെഞ്ചിൽ എന്തും നിഴലാടും എങ്കിൽ തങ്കമകൾ ഹീരാവുക്ക് മതിയ വണക്കം എന്നവർ ഷൈഫുദ്ദീൻ.
0: എന്റെ അമ്മയെ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആണല്ലോ എനിക്ക്. നൂറില് നൂറ് മാർക്ക് അല്ലേ? ആണോ? താങ്ക് യു ചേട്ടാ, എനിക്ക് സ്കൂളിൽ പോലും കിട്ടിയിട്ടില്ല നൂറില് നൂറ്.
1: ചിലവർ പറയും.
0: താങ്ക് യു, താങ്ക് യു ചേട്ടാ. അപ്പൊ ഇന്ന് എന്താണ് അവിടെ വിശേഷം? ഏത് പാട്ടാ വേണ്ടത്?
1: നല്ല വിശേഷം. എനിക്ക് വേണ്ടിയ പാട്ട് പെണ്ണിൻ മനതിൽ തൊട്ട് എന്ന തമിഴ് മൂവിയില് കണ്ണുത്തുള്ളേ ഉള്ളേ വെച്ചേൻ കണ്ണമ്മ, നാൻ കണ്ണുകൾ മൂട മാട്ടേ നേടി ചെല്ലമ്മ എന്ന് പറഞ്ഞ ഗാനം വെച്ചാരണം.
0: ഓക്കെ, ഇന്ന് എന്താ ഈ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം തോന്നാനുള്ള കാരണം എന്താ?
1: എനിക്ക് ഇതുമാരുടെ പാട്ട് കേൾക്കാൻ പിടിക്കും.
0: ആ ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് അല്ലേ?
1: ഒരു നാലാൾക്ക് ഡെലിഗേഷൻ പറയാവോ?
0: ആ ആർക്കാ?
1: പാര ജ്യോതിച്ചേട്ടൻ, എന്റെ പാർട്ട്ണർ അശീന, ഇളയോടി കൃഷ്ണൻ ചേട്ടൻ, അപ്പപ്പുളിയർ മാധവൻ ചേട്ടൻ, പള്ളത്തേരി ജ്യോതിച്ചേട്ടൻ, പള്ളശാന ബാലൻ ചേട്ടൻ, തിരുവല്ല ഗുരുവായൂർ എല്ലാവർക്കും വേണ്ടി വെച്ചോളൂ.
0: ഓക്കെ ഓക്കെ ചേട്ടാ, ബൈ ബൈ ബൈ. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ഇത്രയും പേർക്കാണ് ഷെയ്ഫുദ്ദീൻ ചേട്ടൻ പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കാണാനുണ്ടല്ലോ. ആരാണത് നോക്കട്ടെ. ചേച്ചി, ആദ്യമായി കണ്ട നാൾ തൂവൽ കൊട്ടാരം ആശ മോളാണ് ആലത്തൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആണ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് വെച്ചു കൊടുക്കുമോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചു തരാലോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചാൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഓൺ അഹല്യ FM, സ്റ്റേ ട്യൂൺ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അതേ സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ
1: ഹലോ, പാലക്കാട്.
0: എന്താ സുനിലേട്ടാ, ഒരു വിഷമം പോലെ?
1: വിഷമൊന്നുമില്ലല്ലോ,
0: ശബ്ദത്തിൽ ഒരു വിഷമം ഉണ്ടല്ലോ. ഇല്ല, എനിക്ക് തോന്നിയതാണ് അല്ലേ? ആണോ? ശരി, ഓക്കെ. അവിടെ മഴയുണ്ടോ സുനിലേട്ടാ? ഓക്കെ, അപ്പൊ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നേ?
1: എനിക്ക് തിരിയാതെ വരം വേണ്ടതുപോലെ തിരികൊണ്ട് സന്ധിത്തിൽ മുതൽ മുതൽ നേക്കുന്നുള്ള
0: ഓ, വിഷമുള്ള പാട്ടാണോ അത്?
1: അല്ല, ഹരിയാന മെലഡിയാണ്.
0: നല്ലൊരു മെലഡിയാണ്, അപ്പൊ അത് കേൾക്കാൻ തോന്നി അല്ലേ? അപ്പൊ ആർക്കടെ ചെയ്യണ്ടേ?
1: എല്ലാവർക്കും.
0: അങ്ങനെ ആരോട് എനിക്ക് സ്നേഹം കൂടുതലൊന്നും ഇല്ലാന്നാണോ പറഞ്ഞു വരണേ? ഭയങ്കര നാണമൊക്കെ വരുന്നു സുനിലേട്ടന്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ എല്ലാവർക്കും വേണ്ടി പിരിവൊണ്ട്രേ സന്ധിത്തെ എന്ന് പറഞ്ഞ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ സുനിലേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സുനിലേട്ടന് പിരിവൊണ്ട്രൈ സന്ധിത്തേൻ, പിരിയാതെ വരം വേണ്ടും എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എന്നെ രമചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. രമചേച്ചി സുമതിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആലംപോൽ വേലംപോൽ എന്ന് പറഞ്ഞൊരു തമിഴ് പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കും. അതിനുശേഷം നമ്മൾ ആകാശവാണി ന്യൂസ് ഒക്കെ കേട്ടിട്ട് വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് തിരിച്ചു വരും. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ RG ഹീറയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സബിത ആനന്ദ്, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.6 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടും പ്രധാനമന്ത്രി നിർവഹിക്കും. പെട്രോകെമിക്കൽസ്, നഗരഗതാഗതം, റെയിൽവേ, റോഡുകൾ, പുനരുപയോഗ ഊർജ്ജം, വൈദ്യുതി എന്നീ മേഖലകൾ ഉൾപ്പെടെയാണ് പദ്ധതികൾ. പബ്ചദ്രയിലെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ കോംപ്ലക്സ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 79,450 കോടിയിലധികം മുതൽ മുടക്കി നിർമ്മിച്ച അത്യാധുനിക സമുച്ചയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടും. കൂടാതെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ ടെർമിനലും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, സിഎഐടി, സിഐഐ എന്നിവ ഉൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വ്യവസായ പങ്കാളികൾക്ക് മൈഭാരത് ആവാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തുകയും വ്യവസായ അസോസിയേഷനുകൾ, കോർപ്പറേറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ സംരംഭത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാവികൻ രാജേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്ത സംഭവം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഇന്ത്യ വെനിസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംഭവം പുറത്തുവന്നതുമുതൽ കാരക്കാസിലെ ഇന്ത്യൻ എംബസി അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5,736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനിലെത്താൻ അവസരവും ഇനി ലഭിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമാകുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ എംപി പറഞ്ഞു. MSCക്ക് മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൌഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് മോചനം, സുസ്ഥിരമായ ഭാവിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനാചരണ സന്ദേശം. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാകും. പെരിയാർ ടൈഗർ റിസർവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെ മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന സതീഷ് രാജിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർമാരുമായി സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് വയനാട് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു 69 വയസ്സായിരുന്ന രഘുനാഥിന്റെ അന്ത്യം. ജനയുഗം പത്രം, മലർനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചത് കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ സിഡിഎസിന്റെ ചക്ക വിഭവ വിപണന മേള ശ്രദ്ധേയമാകുന്നു. രുചികരമായ വിഭവങ്ങൾ ഒരുക്കുകയാണ് മേള. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കുടുംബശ്രീ സിഡിഎസ് അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നു വരുന്നത്. ചക്ക പായസം, ചക്ക ബിരിയാണി, ചക്ക കേക്ക്, പക്കുവട, ചക്ക മിഠായി, ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം, ചക്ക ഐസ് എന്നുവേണ്ട ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഏറെ സ്വാദിഷ്ടവും. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. കോർപ്പറേഷൻ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. മേള നാളെ സമാപിക്കും.

0: ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച യുഎസ് ബെൽജിയവുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ രണ്ട് മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്തമാസം 15 മുതൽ 27 വരെയാണ് മത്സരം. ആദ്യ ടെസ്റ്റ് അടുത്തമാസം 15 മുതൽ ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും രണ്ടാം ടെസ്റ്റ് 23 മുതൽ കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബിലുമാണ്. ഐസിസി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമാണ് പരമ്പര. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരിച്ചുപോയതിനു ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വൈകിട്ട് 4 വരെ ഓൺലൈനിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ഗാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന്.

സമീപം ചിറ്റൂർ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം തീ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആവുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇഷ്ടം പോലെ പാട്ടുകൾ നീ ഇവിടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. സോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ധനുഷാണ്. ധനുഷിന്റെ മെസ്സേജ് വന്നിട്ട് കലാപക്കാര എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്താ, ഞാൻ വെച്ചു കൊടുത്തിരിക്കും അല്ലേ. പാലക്കാട് നിന്ന് ധനുഷാണ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയിലെ കലാപക്കാര സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് രമേഷ് ഭാസ്കർ ആണ്. രമേഷ് ഭാസ്കർ പറഞ്ഞിട്ടുള്ളത് ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ, ഹലോ അഹല്യ എഫ് എം, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നിറം എന്ന സിനിമയിലെ മിഴിയറിയാതെ വന്നു നീ എന്ന മനോഹര ഗാനം എല്ലാവർക്കും വേണ്ടി നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് രമേഷ് ഏട്ടൻ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ചോദിക്കാം. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. 8281500 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് വെച്ചിരുന്നത് ആർ ജി ഹീരയാണ് ഓൺ അഹല്യ FM. Stay tuned.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഇഷ്ടമുള്ള പാട്ടുകളുടെ സമയം ഇവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മുടെ കൂടെ ഇന്ന് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ജോസ് മാഷെ, സുഖാണോ? ഓക്കെ, അപ്പോ ഇന്ന് എന്താണ് അവിടുത്തെ വിശേഷം പറയൂ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: നല്ല കഴിക്കാൻ പോണോ?
1: കഴിക്കാൻ പോണുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നണേ?
2: നീലക്കണ്ണുള്ള മാനെ.
1: നീലക്കണ്ണുള്ള മാനെ, അതെന്താ ഈ പാട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടം?
2: അതൊരു മാന്റെ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ആവശ്യപ്പെട്ടു.
1: മനസ്സിലായില്ല.
2: വീട്ടിലൊരു നീലക്കണ്ണുള്ള മാന്റെ സ്റ്റാച്ചു ഉണ്ട്, അപ്പൊ അത് കണ്ടപ്പോ പറഞ്ഞാണ്.
1: ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ പാട്ട് കേൾക്കാൻ തോന്നി. ഓക്കെ, അപ്പൊ ഇത് ആർക്കാ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: ജെറിൻ, ജസ്ലിൻ, വീട്ടിലെല്ലാവർക്കും.
1: വീട്ടിലെല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കണം അല്ലേ? ഓക്കെ ശരി, അപ്പൊ പാട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കണം. ഇതുപോലെ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. എന്തായാലും പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ പോവാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടുകൾ ഓരോരുത്തർക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണം, ബൈ. അപ്പൊ എന്തായാലും ജോസ് മാഷാണ് നമ്മൾ വിളിച്ചത്. ജോസ് മാഷ് നല്ലൊരു പാട്ട് ദേ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പാട്ട് വരുന്നത് നാൻ പോകിരേൻ മേലെ മേലെ എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കണ്ണനാണ് ഈ പാട്ടൊന്ന് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്താ, ഉറപ്പായിട്ടും നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നാൻ പോകിരേൻ മേലെ മേലെ എന്ന് പറയുന്നത് നാണയം എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്നുള്ളതാണ് പറയേണ്ടത്. കാരണം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ആർ ജി ഹീരയാണ് കൂടെ. അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ്. ഒരു പാട്ടും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പാട്ടും കൂടെ ചോദിക്കുന്നത്. പവിഴ മഴയെ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മനോജാണ്. അപ്പൊ മനോജിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. പാട്ടുകളൊക്കെ കേട്ടിട്ട് പതുക്കെ പതുക്കെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ സമയം ദേ ഒരു മണിയാവാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മണിക്കൂർ ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് എന്റെ കൂടെ ഇന്ന് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, എൽപിണ്
0: സദേവേട്ടാ, സുഖാണോ? ഓക്കെ, മഴയുണ്ടോ അവിടെ? ആ, ഇവിടെയും മഴയുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, പിന്നെന്താണ്? എന്നും മഴയുണ്ട് അല്ലേ, നല്ല കാര്യം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? സൊടക്ക് മേലെ സൊടക്ക് പോടുത് ആ പാട്ട്. ആ, ഫുൾ
1: ഡെഡിക്കേഷൻ വന്നിട്ട് ഗുരു ചേട്ടൻ ജ്യോതി പാറ തെരുമ്പ് ചേച്ചി
0: ശരി, വെച്ചുതരാം കേട്ടോ. എന്തായാലും ഡെഡിക്കേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് സഹദേവൻ ചേട്ടൻ. അപ്പോ സൊടക്ക് മേലെ സൊടക്ക് എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു പാട്ടാണല്ലോ, ഒരു എനർജറ്റിക് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ജയകൃത്യൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലഗാൻ സിനിമയിലെ ഗനന് ഗനന് എന്ന് പറഞ്ഞ പാട്ട്, അതും നല്ലൊരു പാട്ടാണല്ലോ. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു മഴ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പാട്ട് നിങ്ങൾക്കും ചൂസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് പ്ലേ ചെയ്യുന്നത് ആർ ജി ഹീരാണ്. ഓൺ അഹലിയ FM ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ദേ അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 8 മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, വണക്കം. ഗുഡ് ആഫ്റ്റർനൂൺ.
1: യെസ്, ഇതാരാന്ന് പേര് പറയൂ.
2: പേര് നാഗരാജ്.
1: നാഗരാജ്, യെസ്. സിത്തൂരിൽ മഴയുണ്ടോ? എങ്കിലും മഴയെല്ലാം ഇങ്ങനെ പെയ്തിട്ടേ ഇരിക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ലഞ്ച് സാപ്പിട പോണോ? ഇത് ഷോക്ക് അപ്പുറം തന്നെ സാപ്പിട പോണോ? ചായ ചായ ഇപ്പൊ എല്ലാം ഉച്ചക്കെല്ലാം ആരാ ചായ കുടിക്കുക? ഉച്ചക്കില്ല, കാലയില് ചായ കോഫി അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ശരി. അപ്പൊ അവിടെ എന്താ ഇന്ന് ലഞ്ച് സ്പെഷ്യൽ? എന്താ
2: സ്പെഷ്യൽ? ഇന്ന് രാവിലെ ചെയ്ത ഫുഡാണ്, അത് ഉച്ചക്കാക്കി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കണം.
1: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഇൻസ്റ്റന്റ് പാട്ടില്
2: എനിക്ക് കുംഭക്കരൻ തങ്കയ്യ എന്ന സിനിമയിലെ തെൻറൽ കാറ്റ് തെൻറൽ കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്.
1: ഓക്കെ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ്
2: ചെയ്യണ്ടേ? മഹാലക്ഷ്മി.
1: മഹാലക്ഷ്മിക്ക്. മഹാലക്ഷ്മി സ്പെഷ്യലായിട്ട് നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കാൻ പോവാണ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നാഗരാജ് ആണ് വിളിച്ചത്. നാഗരാജിന്റെ വൈഫിന് മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ദേ തെൻട്രൽ കാട്രേ തെൻട്രൽ കാട്രേ എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിനോദ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനോദ് എന്നോട് ചോദിച്ചിട്ടുള്ളത് എൻ ഇനിയ പൊന്നിലാവ്, ആഹാ സൂപ്പർ സോങ് ആണ്, ഈ പാട്ട് വെച്ച് തരുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ പാട്ട് വെച്ച് തരുന്നത് ആർ ജി ഹീറയാണ്. ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ബ്യൂട്ടിഫുൾ
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. ഒരു മണി കഴിഞ്ഞത് 18 മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ കൂടെ ദേ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഞാൻ അപ്പപ്പുകുരി മാധവട്ടനാണ്. ഹീരമോളെ
1: മാധവേട്ട, സുഖാണോ?
2: സുഖമായിരിക്കണം മോളെ.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് മാധവേട്ടന് കേൾക്കാൻ തോന്നേ?
2: പാട്ട് വന്ന് രാമായണ കാറ്റ് നീലാംബരി കാറ്റ് എന്നുള്ള പാട്ടാ വേണ്ടിയത്. ഡെഡിക്കേഷൻ ഉണ്ട് മോളെ. അതുപോലെ പറയട്ടെ,
1: പറഞ്ഞോ.
2: ഒഴിഞ്ഞാമ്പല ശൈവനും വളയോടി കൃഷ്ണന്റെ സത്യഭാമ കരിഞ്ഞൽപ്പള്ളം ബാലം പല്ലസേന ജ്യോതിപ്പാറ ഗുരുവായൂരപ്പൻ തിരുവല്ലാമല ഓമന കഴിഞ്ഞുകൂടി ബഷീർ കണ്ണൻ അത്തിക്കോട് ജ്യോതിപ്പാറ.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ ചേട്ടാ, ബൈ. അപ്പൊ മാധവൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. മാധവൻ ചേട്ടന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മള് പാട്ട് കേൾക്കാൻ പോകുന്നത്. അതേപോലെ അടുത്ത കോളർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദേവകി ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദേവകി ചേച്ചി അബിതയ്ക്കും ഹരി ഭാസ്കറിനും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട്, അവരുടെ രണ്ടുപേരുടെയും മാരേജ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കടവൾ അമയത്ത് വൈത്ത് എന്ന് പറഞ്ഞ നല്ലൊരു ഒരു വെഡിങ് വിഷൊക്കെ പോലത്തെ ഒരു പാട്ടാണ് കമൽഹാസന്റെ ഒരു പഴയ സിനിമയിലെ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ദേ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ദേ ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹിരയാണോ അഹല്യ എഫ് എം. സോ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടുകൂടി ഇങ്ങനെ പോവാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 31 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീരയാണ് സംസാരിക്കുന്നത്. ആൻഡ് എന്റെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാണ്?
2: ഗുഡ്
1: ആഫ്റ്റർനൂൺ. ഐഷ ചേച്ചി, സുഖാണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഐഷ ചേച്ചിക്ക് വേണ്ടത്?
2: ഞാൻ രണ്ടിലേയും പാടിത്തരാട്ടോ.
1: ഓക്കെ.

0: ഈ പാട്ട് വെക്കും മോളെ.
1: പിന്നെന്താ ഉറപ്പായിട്ടും വെച്ചേരും ഞാൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ പാട്ട് പാടുന്നത്. ഐശ ചേച്ചി ഒരു രക്ഷയില്ലാത്തൊരു സിംഗറാണ് കേട്ടോ. ഓക്കെ, ഉറപ്പായിട്ട് എല്ലാവരോട് അന്വേഷണം പറയാം, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ആർക്ക് നമുക്ക് പാട്ട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം ഐശ ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ദേ നല്ലൊരു പാട്ടല്ലേ ഐശ ചേച്ചി, എന്ത് രസമായിട്ടാണ് പാട്ട് പാടി തന്നത്. അപ്പൊ മഴ വരുത് മഴ വരുത് കൂടെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ റൊമാന്റിക് ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മുന്നേ നമ്മളെ ജ്യോതി ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പേരാറ്റൻ അക്കരെ എന്ന് പറഞ്ഞൊരു പാട്ടും സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീറയാണ് ഓൺ അഹല്യ FM. Stay tuned.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ദേ ആർ ജി ഹീര നിങ്ങളുടെ കൂടെ ഉണ്ട്. ദേ എന്റെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്? ഭാസ്കരൻ ചേട്ടാ, സുഖാണോ?
2: സുഖമായിട്ട് പോകണ്ടേ.
1: നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കണേ?
2: ഇല്ല, സംസാരിച്ചിട്ടുണ്ടല്ലോ.
1: ആണല്ലേ, ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: നിറക്കോട്ട് എന്ന മമ്മൂട്ടി അഭിനയിച്ച സിനിമയിലെ ആ ഒരു പാട്ട് വെച്ചോ.
1: ഓ, പിന്നെന്താ, കട്ട മമ്മൂട്ടി ഫാനാണോ?
2: മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി മോഹൻലാല്, മമ്മൂട്ടി മോഹൻലാൽ ഏത് പടം കണ്ടാലും എനിക്ക്
1: അതെയോ? അത് ശരി. അപ്പൊ ഒരു ഡൈ ഹാർട്ട് മമ്മൂട്ടി ഫാനും കൂടിയാണ്.
2: നിറക്കോട്ട്, യാത്ര, അമരം, അങ്ങനെ കൊറേ പടങ്ങളുണ്ട്. നല്ല നല്ല പടം, അങ്ങനെയുള്ള പടങ്ങളൊക്കെ എത്ര കണ്ടാലും മതിയില്ല.
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?

0: ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
1: ഓക്കെ, ശരി ഭാസ്കരേ ഏട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, പൂമാനമേ എന്ന പാട്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ട്. എന്റെ അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് അരുണാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനദുയിരെ എന്ന് പറഞ്ഞ പാട്ട് ഭീമ എന്ന സിനിമയിൽ നിന്ന് വെച്ച് തരുമെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ എനിക്കും കൂടി ഇഷ്ടമുള്ള രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ഇവിടെ തീരാണ്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റി, പക്ഷെ പലരുടെയും റിക്വസ്റ്റുകൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, പല കോളുകളും മിസ്സായി പോയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാ പാട്ടുകളും നമ്മൾ എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാൻ സമയമായിട്ടുണ്ട്. എന്റെ അടുത്ത പാട്ട് കണ്ണനാണ്, ഞാൻ പോകിരേൻ മേലെ മേലെ എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടോടുകൂടി തൽക്കാലത്തേക്ക് നമ്മളൊരു ബൈ ബൈ പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ് ആൻഡ് മെസ്സേജസ്. ഇനി വരും ദിവസങ്ങളിൽ എല്ലാ റിക്വസ്റ്റുകളും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. നല്ല മഴയൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് ബബായ് പറയുന്നത് ആർജി ഹീറയാണ് ഫ്രം ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ലോകത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മനോഹരമായ ശബ്ദം, അതുല്യമായ ആലാപന ശൈലി, ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ ഇടം നേടിയ ഗായിക വാണി ജയറാം. ശാസ്ത്രീയ സംഗീതത്തിന്റെ പാരമ്പര്യം, ഓരോ ഗാനത്തിലും പ്രത്യേക ഭംഗിയും ആഴവും. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. പ്രണയഗാനങ്ങളായാലും മൃദുലമായ മെലഡികളായാലും ഓരോ ഗാനവും തന്റേതായ ഭാവത്തിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവ് അവർക്ക് എന്നും ഉണ്ടായിരുന്നു. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി സംഗീത ലോകത്തിന്റെ ആദരവേറ്റുവാങ്ങിയ വാണി ജയറാമിന്റെ ഗാനങ്ങൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ട്. ഈ മധുര ശബ്ദത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ആദ്യത്തെ ഗാനം. എം കെ അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സിന്ധു എന്ന സിനിമയ്ക്ക് വേണ്ടി വാണി ജയറാം പാടിയ തേടി തേടി ഞാൻ അലഞ്ഞു എന്ന ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പ്രായമൊന്നും എന്നെ അലട്ടാറേയില്ല. പ്രായമല്ല, സംഗീതത്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഈ പ്രായത്തിനേക്കാൾ കവിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ ഒരു ഗായികയുടെ വിജയം എന്ന് പറയുന്നത്. നിരന്തര പ്രാക്ടീസുകളിലൂടെ അനായാസം ഓരോ ഗാനങ്ങളും പാടുന്ന ഈ ഒരു ഗായികയ്ക്ക് ഒരുപാട് നല്ല സംഗീത സംവിധായകരോടൊപ്പം പാട്ടുകൾ പാടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളത് അർജുനൻ മാഷിന്റെ കോമ്പോസിഷനിലാണ്. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടാണെങ്കിൽ പോലും അത് കേട്ട് പഠിച്ച് സമാധാനമായി അത് പാടി തീർക്കാനുള്ള ആവേശം അത് പ്രായത്തിന് തടുത്തു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. എന്തായാലും പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എം കെ അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത തുറമുഖം എന്ന സിനിമയിലെ ഒരു പ്രേമലേഖനം എഴുതി മായ്ക്കും എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം എൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായികയാരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, വാണി ജയറാം. സലീൽ ചൗധരി വാണി ജയറാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഏത് പാട്ടും അർത്ഥമറിഞ്ഞ് പഠിച്ച് പാടാനുള്ള മനസ്സ് വാണി ജയറാമിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും ധൈര്യമായി അദ്ദേഹം ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പാടാൻ അത്ര എളുപ്പമല്ലാത്തൊരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ വിശേഷിപ്പിക്കാൻ. സെന്റ് തോമസ് എന്ന ചിത്രം, തോമസ് ലീഹ എന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി സംഗീതം നൽകി വയലാർ വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: എന്താണ് ഒരു ഗായികയ്ക്ക് ഏറ്റവും അധികം വേണ്ടത്? ഏത് പാട്ട് ഏത് സംഗീത സംവിധായകൻ പറഞ്ഞാലും അവരാവശ്യപ്പെടുന്നത് പോലെ പാടാൻ സാധിക്കണം, അത്രയും വേഴ്സറ്റൈൽ ആയിരിക്കണം ഒരു സിംഗർ എന്നാണ് വാണി ജയറാം പറയുന്നത്. അതായത് ഏത് തരം പാട്ടുകളും അനായാസം പാടാനും ശബ്ദത്തെ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാനും സാധിക്കുന്നിടത്താണ് ഒരു ഗായിക വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗായകൻ വിജയിക്കുന്നത് എന്നാണ് വാണിയമ്മ പറയുന്നത്. അത്തരത്തിൽ വാണിയമ്മയുടെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തമിഴ് ഫോക്ക് സോങ്ങുകളും അതിലുണ്ട്. നിത്തം നിത്തം നെല്ല് ചോറ്, നെയ്മണക്കും കത്തിരിക്ക, ഗംഗയമരൻ വരികൾ എഴുതി, മുള്ളും മലരും എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജയുടെ കോമ്പോസിഷൻ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഫോക്ക് സോങ്ങിൽ വാണി ജയറാമിന്റെ ശബ്ദം എങ്ങനെയാണ് അനായാസം ആ ഒരു പാട്ടിനെ കൈക്കലാക്കുന്നത് എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം RG ഹീറ ഓണഹലിയ FM. സ്റ്റേ ട്യൂൺ.

കർണാടക സംഗീതം പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർണാടക സംഗീതത്തിന്റെ ചില ഗമകങ്ങൾ സിനിമാ പാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ആ പാട്ടിനെ നശിപ്പിച്ചു കളയും. പാട്ടിന് ഓരോ പാട്ടിന്റേതായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കനുസരിച്ച് പാടുമ്പോൾ മാത്രമാണ് അത് നന്നാവുകയുള്ളൂ. കർണാടക സംഗീതത്തിന്റെ ഗമകങ്ങൾ ആവശ്യമുള്ളിടത്തേ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്തിടത്ത് എന്താണോ സംഗീത സംവിധായകൻ പറയുന്നത് അത് തന്നെ പാടണം. എന്നാൽ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അപൂർവ രാഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണദാസന്റെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഏഴ് സ്വരങ്ങൾക്കുൾ എത്തന ഈ പാട്. ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് വാണി ജയറാമിന്റെ ശബ്ദത്തിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരാണ് അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

തലമുറകൾ താണ്ടി നിൽക്കുന്ന ഗാനങ്ങൾ, അത് തന്നെയാണ് വാണി ജയറാം എന്ന ഗായികയുടെ വലിയ വിജയം. ആ ശബ്ദവും ആ ശബ്ദത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഇന്നും പലർക്കും കേട്ടു പഠിക്കാനും ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിക്കാനും ഒരു സംഗീതാസ്വാദകന്റെ മനസ്സിലേക്ക് ഏറ്റവും ഭംഗിയായി ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു മാധ്യമം തന്നെയാണ്. അങ്ങനെയുള്ള പാട്ടുകൾ പലതുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും അല്ലെങ്കിൽ പല ഇംപ്രവൈസേഷൻസും റീക്രിയേഷൻസുമായി കേൾക്കുന്ന ഒരു പാട്ടാണ് വാ വാ പക്കം വാ. ഒരു ഡിസ്കോ സോങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടിൽ വാണി ജയറാം അല്ലെങ്കിൽ വാണിയമ്മ എന്ന ഗായികയുടെ മറ്റൊരു തലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്. ഇപ്പോഴും ഒരു ഫാസ്റ്റ് നമ്പർ പാട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്. തങ്കമകൻ എന്ന സിനിമയിൽ എസ് പി ബിയും വാണിയമ്മയും കൂടി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഇളയരാജയുടെ സംഗീതം, മുത്തുലിംഗത്തിന്റെ വരികൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരാം, അതില് രണ്ട് നായികമാർ ഒരുമിച്ച് നിന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒരു രസമുള്ളൊരു വിഷ്വലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഈ സിനിമയിൽ കെ വി മഹാദേവൻ സംഗീതം നൽകിയ കോൺ ഹേ തുംസി മഹാനുഹോ പി സുശീലയും വാണി ജയറാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഗാനം. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് കാലത്ത് ഇത്രയും മനോഹരമായൊരു വിഷ്വൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പാടുകയും നൃത്തവും ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷ്വലിന് പി സുശീലയും വാണി ജയറാമും ശബ്ദം നൽകുന്ന ആ ഒരു അതുല്യമായ ഒരു ഒരു നിമിഷം നിങ്ങൾക്കും കാണാൻ സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗാനങ്ങൾ വാണിയമ്മയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ. ചരണത്തിന്റെ ഓരോ വരികളിലും ഓരോ രാഗം, അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പി സുശീലയും അതുപോലെ തന്നെ വാണി ജയറാമനും നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും അനായാസം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി. പക്ഷേ വാണിയമ്മയ്ക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളം മഞ്ഞിൻ നീരോട്ടം എന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പാതിരാസൂര്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്ത ഈ പാട്ട് മനോഹരമായൊരു പാട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓണാഹലി എഫ് എം നിങ്ങളുടെ കൂടെ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

വാണിയമ്മയുടെ പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല. കാരണം ആയിരക്കണക്കിന് പാട്ടുകളെ പറ്റി ഞാൻ സംസാരിക്കേണ്ടി വരും, പക്ഷെ നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാണിയമ്മ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. MS വിശ്വനാഥന്റെ സംഗീതം, വാലി വരികൾ എഴുതി, ദീർഘസുമംഗലി എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് മല്ലിക എൻ മന്നൻ മയങ്കും. യെസ്, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുന്നത്? യെസ്, ഈ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോയുടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീറ ഓൺ അഹല്യ FM, ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജിമ്മിലൊന്നും പോവാതെ പണമൊന്നും മുടക്കാതെ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു വ്യായാമത്തെ കുറിച്ചാണ്. ഏതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു വ്യായാമം, എക്സസൈസ്? പറഞ്ഞു തരട്ടെ, അത് മറ്റൊന്നുമല്ല, നടത്തം. നടത്തം ഇത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ എത്ര എത്ര വാക്കേഴ്സ് ക്ലബാണ് ഉള്ളതെന്നറിയോ? ഒരുപാട് ആളുകൾ അതിൽ മെമ്പറുമാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ രാവിലെ നടക്കുന്നത്? നടത്തത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. ഇന്നത്തെ കാലത്ത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും ജോലി എന്ന് പറയുന്നത് കസേരയിൽ ഇരുന്നു കൊണ്ടാണ്. അതുപോലെ തന്നെ മണിക്കൂറുകളോളം വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഈ ജോലി ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് നേരം വണ്ടി ഓടിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോഴും നമ്മൾ ഇരിപ്പാണ്. അടുത്തുള്ള കടയിൽ പോകാൻ പോലും നമ്മൾ ബൈക്കോ സ്കൂട്ടറോ എടുക്കുകയും ചെയ്യും. നടക്കുന്ന ശീലമില്ല. ഈ ശീലം, ഈ ബൈക്കോ സ്കൂട്ടറോ ഉപയോഗിക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതും, ഈ ഒരു ശീലം നമ്മുടെ ശരീരത്തെ പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ, അതായത് പ്രമേഹത്തിന്റെയും പ്രഷറിന്റെയും ഒക്കെ താവളമാക്കി മാറ്റുന്നുണ്ട്. ഒരു മനുഷ്യൻ ദിവസവും നടക്കേണ്ടത് അവന്റെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ആരോഗ്യത്തിന് എത്രത്തോളം പ്രധാനമാണ് എന്ന് പലരും ചിന്തിക്കാറേയില്ല. നടത്തം എന്ന് പറയുന്നത് വെറും ശാരീരികമായിട്ടുള്ള ഒരു വ്യായാമം മാത്രമല്ല, അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളും ഇപ്പോൾ ടൗണിലും ഒക്കെ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ ഒരുപാട് പേര് നടക്കുന്നുണ്ടാവും അല്ലേ. രാവിലെ ഇല്ലെങ്കിലും വൈകുന്നേരമൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നവരുണ്ടാവും. എത്രയൊക്കെ മഴ പെയ്താലും വെയിലൊക്കെ ആണെങ്കിലും നടത്തത്തിന് അവർ മുടക്കം വരുത്താറില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ നടക്കുന്നത്? എന്താണ് നടക്കുന്നത് കൊണ്ടുള്ള ഗുണം? എല്ലാം അറിയാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ അഹല്യയിലേക്ക് മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കിടും.

0: Dr. Ahalya. Let's talk about health.
1: Welcome back. നടത്തത്തെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും ഒരു സംശയമാണ് ഒരു ദിവസം എത്ര സമയം നടക്കണമെന്നത്. പറഞ്ഞുതരാം, ലോകാരോഗ്യ സംഘടന അതായത് WHO നിർദ്ദേശിക്കുന്നത് ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് എങ്കിലും നടക്കണമെന്നാണ്. അതായത് ദിവസവും 30 മിനിറ്റ് വീതം, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക. തുടക്കക്കാർക്ക് ആദ്യ ദിവസം തന്നെ 30 മിനിറ്റ് നടക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ 10 മിനിറ്റ് വെച്ച് തുടങ്ങി പതിയെ സമയം കൂട്ടിക്കൊണ്ട് വരിക. ഇനി എങ്ങനെ നടക്കണം? വെറുതെ നടന്ന പോരാ, ചുമ്മാ അങ്ങാടിയിലൂടെ കഥയും പറഞ്ഞ് നടക്കാറില്ലേ? സാവധാനം നടക്കുന്ന പതിവില്ല, അല്ലെങ്കിൽ പാർക്കിലൂടെ സാവധാനം പാട്ടൊക്കെ പാടി നടക്കാറില്ലേ? അതുപോലെ നടന്നിട്ട് ഒരു ഗുണവും ഇല്ല കേട്ടോ.

നടക്കുന്നതിന് മുമ്പും ശേഷവും നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ദിവസവും കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അറിയാം ഒരു പാട്ടിന് ശേഷം.

കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ദിവസവും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക പറഞ്ഞുതരാം. ഒരു 30 മിനിറ്റ് ദിവസവും വേഗത്തിൽ നടക്കാനായിട്ട് നിങ്ങൾ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടും. നടക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയും രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും. ഇത് ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കും. BP കൃത്യമായിട്ട് നിലനിർത്താനും പറ്റും. പിന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. Type 2 പ്രമേഹമുള്ളവർ ദിവസവും നടന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ശരീരഭാരവും കുറയും. ദിവസവും നടക്കുന്നത് വഴി ശരീരത്തിലെ അമിത കലോറി കത്തുകയും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലുകൾക്കും പേശികൾക്കും ബലവും കിട്ടും. പ്രായമായവരിൽ കണ്ടുവരുന്ന സന്ധിവാദം, ഓസ്റ്റിയോപൊറോസിസ് എന്നിവ തടയാനായിട്ട് നടത്തം വളരെ നല്ലതാണ്. ഇത് കാൽമുട്ടുകളിലെ പേശികളെ ശക്തമാക്കുകയും ചെയ്യും. അടുത്തത് മാനസിക ഉന്മേഷമാണ്. നടക്കുമ്പോൾ തലച്ചോറിലെ എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ഡിപ്രഷനും സ്ട്രെസ്സും കുറച്ച് രാത്രി നല്ല ഉറക്കം തരും. ഇനി നമ്മളിൽ പലർക്കും ഉള്ള ഒരു സംശയമാണ്, ഭക്ഷണത്തിന് ശേഷം നടക്കാമോ? നടന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം? അതറിയാം നല്ലൊരു പാർട്ണർഷിപ്പ്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. നടത്തത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അടുത്തൊരു കാര്യം, ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണം കഴിച്ച ശേഷം നടക്കാമോ എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നടക്കാം. നടന്നാൽ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. പണ്ടുള്ളവർ പറയാറുണ്ട് ആഹാരം കഴിച്ച ഉടൻ കിടക്കരുത് എന്ന്. അതിന് പിന്നില് കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. ഭക്ഷണത്തിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വളരെ സാവധാനം നടക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചെരിച്ചില് എന്നിവയൊക്കെ ഒഴിവാക്കും. ഇത് ദഹന പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ കഴിച്ച ആഹാരം ഉടൻ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കൂടും. അതായത് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകും. ഈ സമയത്ത് ചെറുതായിട്ട് നടക്കുമ്പോൾ പേശികൾ ഈ ഗ്ലൂക്കോസിനെ ഊർജമായിട്ട് എടുക്കുന്നത് കൊണ്ട് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടില്ല. പ്രമേഹ രോഗികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ പ്രമേഹ രോഗിയാണെങ്കിൽ ഭക്ഷണ ശേഷം ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒരു വാക്ക് ചെയ്യുക. സ്പീഡിൽ നടക്കണം എന്നല്ല, പതുക്കെ ഒന്ന് നടക്കുക. പിന്നെ നല്ല ഉറക്കവും കിട്ടും. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് നടക്കുന്നത് ശരീരത്തിന് റിലാക്സേഷൻ നൽകുകയും നല്ല ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ഭക്ഷണത്തിന് ശേഷം വേഗത്തിൽ നടക്കാൻ പാടില്ല, ഓടാനും പാടില്ല. കാരണം ആഹാരം കഴിക്കുമ്പോൾ ദഹനത്തിന് വേണ്ടി രക്തയോട്ടം മുഴുവൻ വയറിന്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. നമ്മൾ വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ രക്തയോട്ടം കൈകാലുകളിലേക്ക് പോവുകയും അത് ദഹനക്കേടിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം പതുക്കെ മാത്രം നടക്കുക. അപ്പോൾ ഇതുവരെയും നടക്കുന്ന ശീലം നിങ്ങൾക്കില്ല എങ്കിൽ ദാ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഭക്ഷണശേഷം എന്തായാലും ഒരു 10-15 മിനിറ്റ് നടക്കണം. അത് മാത്രമല്ല, എന്നും രാവിലെയും വൈകുന്നേരവും, എന്നുമില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും രാവിലെയും വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അരമണിക്കൂർ സമയം നല്ല കൈയൊക്കെ വീശി നടുവൊക്കെ നിവർത്തി നടക്കുക. എല്ലാവർക്കും പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും, പക്ഷെ ആ ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരം നൽകുന്ന ആ നല്ല റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. 360 degree.
3: ഹായ്, ഹലോ, നമസ്കാരം. 360 degree പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ എന്നത്തെയും പോലെ എന്നും കൂടെയുണ്ട് ഞാൻ. ഇല്ല, ഇന്ന് നമ്മൾ എന്താണ് 360 degree പറയാനായിട്ട് പോകുന്നത്? ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊക്കെ കഠിനമായിട്ട് കഷ്ടപ്പെട്ട് ഒരു ജോലി വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ ഇതിലൊക്കെ നമുക്കൊരു സക്സസ് നേടുന്ന സമയത്തൊക്കെ വലിയ സന്തോഷം തോന്നേണ്ടതാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കൊരു സക്സസ് ലഭിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് സന്തോഷം തോന്നണം അല്ലേ? എല്ലാവരും വന്ന് നമ്മൾ ആ സമയത്ത് അഭിനന്ദിക്കും. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഒക്കെയാണ് ആ ഒരു അഭിനന്ദനം വഴി വരേണ്ടത്. എന്നാൽ ചിലരുടെ എങ്കിലും ഉള്ളിൽ ആ ഒരു സമയത്ത് വല്ലാത്തൊരു ഭയം വരാറുണ്ട്. അയ്യോ, എനിക്ക് അത്ര വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല, എന്തോ ഭാഗ്യം കൊണ്ടാണ് ജയിച്ചു പോയത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പറ്റിച്ച് മിടുക്കനായി അഭിനയിക്കുകയാണോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളായിരിക്കും. എന്നെ എങ്ങനെ അടുത്ത തവണ ആളുകൾ തിരിച്ചറിഞ്ഞാൽ എൻ്റെ നാണക്കേട് എന്തായിരിക്കും? സ്വന്തം കഴിവിനെ വിശ്വസിക്കാതെ വിജയങ്ങളെല്ലാം വെറും ഭാഗ്യം മാത്രമാണെന്ന് ചിന്തിച്ച് സ്വയം പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് സൈക്കോളജിൽ എന്ത് പറയുന്നത്, ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകത്തിലെ 70% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോകാറുണ്ട് എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങളെല്ലാം പറയാറ്. അപ്പോൾ എന്താണ് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നും ഇത് നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു കാര്യം 360 degree എന്തായാലും നിങ്ങൾ കേൾക്കണം. അപ്പൊ എന്തായാലും ദേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം. ഡോണ്ട് ഗോ എനിവേർ, ഞാൻ എന്തായാലും ദേ ഈ ഒരു പാട്ടിന് ശേഷം ഓടി ഇങ്ങ് വരും കേട്ടോ. അപ്പൊ നമുക്ക് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 degree.

360 degree. Welcome back friends. 360 degree ആയിട്ട് കൂടിയണ്ട് ഞാൻ ആയില്ല. അപ്പോ ലളിതമായിട്ട് നമ്മൾ പറയാൻ പോവാണ് എന്ത്? ഇമ്പോസ്റ്റർ. യെസ്, അതിൻ്റെ ഒരു സൈക്കോളജി എന്താന്നുള്ളൊരു കാര്യം. ഒരു ഇമ്പോസ്റ്റർ എന്നാൽ എന്താ? വേഷപ്രച്ഛനൻ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് എന്താണെന്നറിയോ, സ്വന്തം കഴിവ് കൊണ്ട് വിജയിച്ചതാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ താനൊരു കള്ളനാണെന്നും ആളുകളെ പറ്റിച്ചാണ് ഈ നിലയിൽ എത്തിയതെന്നും സ്വയം വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാലേ, പുറത്തുള്ള ആളുകൾ നിങ്ങളെ ഭയങ്കര മിടുക്കനായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാ വലിയൊരു സ്ട്രെസ് വരും. അതായത് ഇപ്പൊ അടുത്തൊരു പ്രൊജക്ട് വരുമ്പോൾ താൻ തോറ്റുപോയാൽ ഇവരെന്നെ കളിയാക്കില്ലേ, ആ ഒരു ചിന്ത കാരണം പലരും പുതിയ അവസരങ്ങൾ എടുക്കാൻ പോലും മടിക്കാറുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ഫോമോ അല്ലെ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യൂത്തിനെ പിന്നോട്ട് വലിക്കുന്ന വലിയൊരു വില്ലനാണ് എന്ത്? ഈ ഒരു ഇമ്പോസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി, ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു കാര്യം. എന്നാൽ ഇതൊരു മാനസിക രോഗമൊന്നുമല്ല കേട്ടോ, മറിച്ച് എന്താ, മറിച്ച് നമ്മുടെ ചിന്താഗതിയിൽ ഒരു കുഞ്ഞു പിഴവ് മാത്രമാണ് ശരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭകൾക്ക് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാറ്. അത് കേൾക്കണമെങ്കിൽ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതിനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കേണ്ടത് കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 Tips and Tricks. മായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇമ്പോസ്റ്റർ സിൻഡ്രോം അതൊരു വലിയൊരു അസുഖമല്ല, ഒരു തോന്നൽ മാത്രമാണ്, ചെറിയൊരു തിങ്കിങ്ങിന്റെ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഒരു സുഹൃത്തിന് എഴുതിയ കത്തിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എന്റെ ഗവേഷണങ്ങൾക്ക് ആളുകൾ തരുന്ന വലിയ വില കാണുമ്പോൾ ഞാനൊരു വഞ്ചകനെ പോലെ സ്വയം ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. വൈ അല്ലേ, ഒരു ഞെട്ടില് വന്നത് നിങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് ഹോളിവുഡ് നടിമാരായ നതാലി പോർട്ട്മാൻ, എമ്മ വാട്സൺ, ഈവൻ മുൻ അമേരിക്കൻ ഫസ്റ്റ് ലേഡി മിഷൽ ഒബാമ വരെ പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തങ്ങൾക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നും വലിയൊരു പേടിയോടെയാണ് വേദികളിൽ നിന്നിരുന്നത് എന്നൊരു കാര്യം. ഇത്രയും വലിയ ലെവലിൽ എത്തിയവർക്ക് പോലും സ്വന്തം കഴിവിൽ സംശയമുണ്ടായിരുന്നു എന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലും എപ്പോഴെങ്കിലും ഇത്തരം ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോർക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്താണ്, അതിനെ കൂടുതലായിട്ട് നമുക്ക് എന്തായാലും അറിയണം അല്ലേ. കേൾക്കാം 360 degree ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലോ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: The types of imposter. അതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇറ്റ്സ് മീ ആർജെ ആയില്ല വിത്ത് യു. അപ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോമിലെ ഒന്നാമത്തെ കാറ്റഗറിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ദി പെർഫെക്ഷനിസ്റ്റ്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഇക്കൂട്ടർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു 99% പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ആ ബാക്കിയുള്ള 1%, 1% തെറ്റിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. 100-ൽ 99 മാർക്ക് വാങ്ങിയാലും ആ 1 മാർക്ക് പോയതിനോർത്ത് കരയുന്ന ഒരു ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പ് തന്നെ. യെസ്, ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ ദി സൂപ്പർ ഹ്യൂമൻ. അതായത് ഇപ്പോ ഓഫീസിലെ അല്ലെങ്കിൽ ജോലിയിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഫിറ്റ്നസ് സോഷ്യൽ ലൈഫ് ഇതിലെല്ലാം താൻ ഒരേ സമയം നമ്പർ 1 ആകണമെന്ന് വിചാരിച്ച് കഠിനമായിട്ട് പണിയെടുക്കുന്നവർ. ഏതെങ്കിലും ഒന്നിൽ ചെറിയ പാളിച്ച പറ്റിയാൽ വലിയ രീതിയിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ശീലമാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ സ്വീഡിഷ് ലൈഫ് സ്റ്റൈലിലേക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ലാഗോം ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു ശൈലിയിലെ ആ ഒരു മിതത്വം ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെപ്പോഴും ഇങ്ങനെ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടൈപ്പുകളെ കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം. നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ മടങ്ങി വരാം കേട്ടോ.

0: 360 degree.
1: Yes, അയിലിയാണ് കൂടെയുള്ളത് 360 degree. നമ്മൾ ഇനി അടുത്ത കാറ്റഗറീനെ പറയാൻ പോവാണ്. ഇമ്പോസ്റ്റർ ടൈപ്സിൽ അടുത്തത് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ദി നാച്ചുറൽ ജീനിയസ്. ഇവർ വിചാരിക്കുന്നതേ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ടേക്കിൽ തന്നെ പക്കാ പെർഫെക്റ്റായി വരണമെന്നാണ്. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിന് കുറച്ച് സമയം എടുത്താൽ തനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് വിധി എഴുതും, ഏയ് എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ട് സാധിച്ചില്ല. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇവർക്ക് ഫുൾ വേണം എന്നുള്ളതാണ്. അതിനൊരു 100% ഔട്ട് മാർക്ക് ആ സമയത്ത് തന്നെ കിട്ടണം എന്നൊരു ഒരു പിടിവാശി ഉള്ളവരാണ് കേട്ടോ. അതാണ് ഈ ഒരു കൂട്ടർ, ദ നാച്ചുറൽ ജീനിയസ്. ഇനി നാലാമത്തെ കൂട്ടരാണ് വിസോളോയിസ്റ്റ്. അതായത് ജീവിതത്തിൽ ആരോടും ഒരു സഹായവും ചോദിക്കാത്തവര്. ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ തന്റെ അറിവില്ലായ്മ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്നൊരു പേടി ചുരുക്കി ഈ ഒരു കൂട്ടർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോ ഇനി അഞ്ചാമത്തെ കാറ്റഗറി, അഞ്ചാമത്തേതാണ് ദി എക്സ്പേർട്ട്. അതായത് ഒരു വിഷയത്തെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും തനിക്ക് ഇനിയും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവര്. ഇപ്പോ നമ്മുടെയൊക്കെ ഉള്ളില് ഈ പറയുന്ന 5 ലക്ഷണങ്ങളിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് കാണാറുണ്ട് അല്ലെ. നമ്മൾ 360 degree പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ സൈക്കോളജി കളർ അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറ് നമ്മുടെ വികാരങ്ങളെ വെച്ച് കളിക്കുന്ന ഒരു കുഞ്ഞു കളിയാണ് ശരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഇനി രക്ഷപ്പെടാം, ആ ഒരു കാര്യം കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ ദാഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റി എഴുതിയാലോ? അതെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അപ്പൊ ഇമ്പോസ്റ്റർ, ആ ഒരു ഇമ്പോസ്റ്റർ മെന്റാലിറ്റിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമ്മൾ ചിന്തകളെ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സും ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടെയുണ്ട് ഞാൻ ആയില്ല. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോമിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഉള്ളിൽ വരുന്ന ആ നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവം മാറ്റി എഴുതുക എന്നതാണ്. അതായത്, എനിക്ക് ഇതൊന്നും അറിയില്ല, ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് വേണം, എനിക്കിപ്പോൾ ഇതറിയില്ലായിരിക്കാം പക്ഷേ പഠിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന്, ആ ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് നമ്മൾ നമ്മുടെ മൈൻഡിനെ മാറ്റണം എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ അറിയില്ല പക്ഷേ ഞാനത് പഠിക്കും, അതാണ് സംഭവം. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ തോൽവികളെയും തെറ്റുകളെയും കരിയറിന്റെ അവസാനമായിട്ട് കാണാതെ അത് പഠനത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാൻ ശീലിക്കുക. ഒരു കാര്യത്തിൽ തോറ്റു, പരാജയപ്പെട്ടു, കഴിഞ്ഞോ, എൻഡ്, അങ്ങനെയല്ല. ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ലേൺ ചെയ്യാണ്, ഞാൻ പഠിക്കുന്ന ആ പരിപാടി നിർത്തിയിട്ടില്ല, സ്റ്റിൽ ഐ എം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പൊ പിന്നെ അവിടെ തെറ്റ് വന്നാലോ കുഴപ്പം, നമ്മൾ വീണ്ടും പഠിക്കുന്നു, തിരുത്തുന്നു അല്ലേ. അങ്ങനെ ആ മൈൻഡ് സെറ്റിലേക്ക് മാറ്റാം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ അല്ലെ, സെക്കൻഡ് ബ്രെയിൻ, ആ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ പോസിറ്റീവായ നേട്ടങ്ങളെയും ആളുകൾ നമുക്ക് നൽകുന്ന നല്ല ഫീഡ്ബാക്കുകളെയും ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഫോണിലൊരു നോട്ട്സിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുക. അപ്പൊ കോൺഫിഡൻസ് കുറയുന്ന സമയത്ത് ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ആ വ്യാജ ഭയം പതുക്കെ മാറി നിന്നോളും. ഇതാണ് ഒരു വഴി കേട്ടോ. ഇനി ഇതിന്റെ രണ്ടാമത്തെ വഴി അറിയണ്ടേ? പറഞ്ഞുതരാം ഞാൻ, എന്തായാലും ഞാൻ പറഞ്ഞുതരും. 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്ക് വരുന്നുണ്ട്, ആ ബ്രേക്കിന് ശേഷം അപ്പൊ കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. നമുക്ക് വേഗം തന്നെ മടങ്ങിയെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: ഈ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കണം കേട്ടോ. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 degree. എന്താ സംഭവം അല്ലേ, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്താ, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതങ്ങ് നിർത്തിയേക്കൂ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ, നല്ല ഹൈലൈറ്റ്സ് ഒക്കെ മാത്രമാണ് പങ്കുവെക്കാറല്ലേ, ഈ ജോമോ ലൈഫ് സ്റ്റൈല് പോലെ. ആ ജോമോ ലൈഫ് സ്റ്റൈല് ശരിക്കും പ്രാവർത്തികമാവുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കമ്പാരിസന്റെ ആവശ്യം അവിടെ ഇല്ല. ആ ഒരു കമ്പാരിസൺ അവിടെ വേണോ? വേണ്ട. മറ്റുള്ളവരുടെ ആഡംബരങ്ങളും വിജയങ്ങളും കണ്ട് നമ്മുടെ ഉള്ളിലെ കഴിവിനെ സംശയിക്കാതിരിക്കാം. അപ്പൊ നിങ്ങളുടെ കരിയറിലെ വളർച്ച നിങ്ങളുടേത് മാത്രമാണ്, വേറെ ആരുടെയും അല്ല അല്ലേ. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച വിജയം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് സ്വയം എന്തു വേണം ഉറപ്പിച്ചു പറയുക. അപ്പോൾ ഉള്ളിലെ സംശയങ്ങൾ വിശ്വസ്തനായ കൂട്ടുകാരോടോ അല്ലെങ്കിൽ മെന്റർമാരോടോ ഒക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക. ഈ സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചിന്തകളിലെ തെറ്റുകൾ നമുക്ക് സ്വയം ബോധ്യപ്പെടുള്ളൂ കേട്ടോ. അപ്പോൾ സ്വന്തം വിജയങ്ങളെ ആഘോഷിക്കാൻ നന്നായിട്ട് പഠിക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ മരുന്ന്.

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോ ദേ കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അധ്വാനവും കൊണ്ട് തന്നെയാണ് അല്ലേ? അതിലുള്ള സംശയമുണ്ട്, സംശയം വേണ്ട കേട്ടോ, അല്ലാതെ ഈ വെറും ഭാഗ്യം കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞു സംശയത്തിൻ്റെ ശബ്ദത്തെ മൈൻഡ് ചെയ്യാതിരിക്കുക, കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഇത്തരം ഒരു ഭയം വന്നാൽ, ഞാനൊരു ഇമ്പോസ്റ്റർ അല്ല, ഞാൻ പക്ക കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക കേട്ടോ. എന്തായാലും ഈ വ്യത്യസ്തമായ സൈക്കോളജിക്കൽ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് എന്തായാലും പറയണം. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ആർ.ജെ. ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടു.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5,260 കേസുകളിലായി 5,634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ്
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 വർദ്ധിച്ച് 1,07,800 ഗ്രാമിന് 13,475 ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ

0: ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188943414.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാൾക്കീൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ഇത് നമ്മ നേരം വിത്ത് RG ഹീര ഓൺ അഹ്ലിയ FM.
3: മഹാഗണപതി മനസ സ്മരാമി. இந்த மாதிரி கீர்த்தனங்கள் கேட்கும் போது சின்ன வயசுல கர்நாடிக் மியூசிக் கிளாஸுக்கு போனதுதான் ஞாபகத்துக்கு வரும். வெல்கம் அண்ட் வணக்கம். திஸ் இஸ் RG ஹீரா வித் யூ ஆன் அஹல்யா FM. சின்ன வயசுல ஸ்கூல் டைம்ல எல்லாம் பேரண்ட்ஸ் அப்படியே கம்பல் பண்ணி இந்த மாதிரி கிளாஸுக்கு எல்லாம் சேர்த்து விடுவாங்க. ஆனா என்ன பிரச்சனைனா, காலையில இவ்வளோ மார்னிங் எழுந்திருக்கிறது அன்னைக்கு வந்து ரொம்ப டாஸ்கா இருந்தது. அப்போ கத்துக்கிறதுக்கு போல காலையில போய் கத்துறதுக்காக போகுவாங்க. ஐயோ, அந்த ஞாபகங்கள் எல்லாம் இப்போ அதே மாதிரியே இருக்கு. ஸோ இந்த பாட்டு மகாகணபதி மனசா ஸ்மராமி, இது வந்து ஒரு கீர்த்தனம். நீங்க கச்சேரியில எல்லாம் கேட்டிருப்பீங்க. ஸோ இந்த அதே கீர்த்தனத்தோட இன்ஸ்பிரேஷன்ல பண்ண ஒரு பாட்டு தான் அன்னியன் படத்துல வர்ற ஐயங்கார் வீட்டு அழகே. எஸ், இந்த பாடலோட நாம ஷோ நாம ஸ்டார்ட் பண்ண போறோம். கிளாசிக்கல் மியூசிக்கும் சினிமா மியூசிக்கும் சேரும்போது எப்படி ஒரு புது மேஜிக் உருவாகுதுன்னு ஒரு நல்ல எக்ஸாம்பிள் இது. ஸோ பாடல் கேட்டுட்டு திரும்பி வரலாம். திஸ் இஸ் RG.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇരകപ്പെട്ടിരുന്ന ഒരു പടം, അന്ന് പടം റിലീസ് ആണപ്പോ പല പേര് ഇന്ന് പടത്തെ പത്തി പേശനാങ്ക. റിലേഷൻഷിപ്പ്നാ ലവ് മട്ടും ഇല്ല, അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസ് എല്ലാം മുഖ്യമെന്ന് ഇന്ന് പടം റിമൈൻഡ് പണത്. സോഷ്യൽ മീഡിയയിൽ കൂടെ ചില കപ്പിൾസ് ഇന്ന് പടം പാത്തതുക്ക് അപ്പുറം തങ്ങളോട് റിലേഷൻഷിപ്പിൽ വര അത് ആംഗിളിൽ പാർക്ക വേറെ ആംഗിളിൽ പാക്ക ആരംഭിച്ചോന്ന് ഷെയർ പണാങ്ക. ഇന്നുയേ அந்த படம் பார்த்ததுக்கு அப்புறம் டிவோர்ஸஸ் கூட வாபஸ் வாங்கின கப்பிள்ஸ் கூட இருக்கு. ஸோ ஒரு படம் நம்மளை யோசிக்க வைக்குதுன்னா அது ரொம்ப பெரிய விஷயம். ஆனால் நம்ம ரிலேஷன்ஷிப்பாக ஒரு மூவியை பேஸ் பண்ணி நாம் அப்படியே எடுத்து பார்க்கக்கூடாது. அதுக்குன்னு ஒரு ஒரு டைம் எடுத்து இல்லை தெரப்பி எடுத்து இல்லை கண்டிப்பாக அதை பற்றி டீப்பாக யோசிச்சதுக்கு அப்புறம் தான் நம்ம ஒரு டிசிஷன்ஸ் எடுக்கணும். ஆனாலும் சினிமாவுக்கு நம்மளை இம்பாக்ட் பண்ணுறதுக்கான அந்த அந்த പവർ നമ്മ യോസിച്ചുതാ ആകണോ. സോ ഇപ്പൊ നമ്മ ഇരുകപ്പെട്ട പടത്തിലിരുന്ന് ഒരു പാടൽ കേക്ക പോറോം. മയ മയ മയ മായ അന്ത സോങ്. യെസ്, പത്മപ്രിയ രാഘവനും ക്രിസ്റ്റഫർ സ്റ്റാൻലിയും സേർന്ന് പാടുന്ന ഇന്ന പാടൽ കേട്ടിട്ട് തിരുമ്പി വാങ്ങ. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8087816951594002476 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും.
0: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Story of life.
0: Lighten your life. Lighten. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്. ഇവിടെ നിന്ന് മടങ്ങുന്നതും ഒറ്റയ്ക്കാണ്. പക്ഷേ ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ജീവിതയാത്രയിൽ നമ്മുടെ ഒപ്പം ഒരുപാട് മനുഷ്യർ കടന്നു വരാറുണ്ട്. നമ്മുടെ വിജയങ്ങൾ ദൂരത്ത് നിന്ന് കണ്ട് കൈയടിച്ചവർ, നമ്മുടെ നല്ല കാലത്ത് ഒപ്പം നടന്നവർ, നമ്മുടെ സങ്കടങ്ങളും കഥകളും ഏറെ താല്പര്യത്തോടെ കേട്ടിരുന്നവർ, അങ്ങനെ പലരും പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാകും. അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വല്ലാതെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യങ്ങൾ മാറും. നമ്മൾ ജീവപര്യന്തം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പലരും പല വഴികളിലായിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട് തുടങ്ങും. ആരും ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമല്ല, ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടോ അങ്ങനെ സംഭവിക്കും. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ ഓർത്ത് വല്ലാതെ വിഷമിക്കാറുണ്ട്. ബന്ധങ്ങളുടെ ഈ വേർപിരിയലുകളെ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പറഞ്ഞു തരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കൺമുന്നിൽ കണ്ടു നിന്നവരും ഒപ്പം നിന്നവരും നമ്മുടെ വാക്കുകൾ കേട്ടിരുന്നവരുമെല്ലാം കാലത്തിൻ്റെ ഒഴുക്കിൽ അകന്നു പോകും. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു നിയമം മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരുക. ആ യാത്രയിൽ എപ്പോഴെങ്കിലും തളരുമ്പോൾ ഒരല്പം നേരമെടുത്ത് ശാന്തമായിട്ട് വിശ്രമിക്കുക. എന്നിട്ട് വീണ്ടും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് തന്നെ നീങ്ങുക. എത്ര ആശ്വാസം നൽകുന്ന വരികളാണ് അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറുമ്പോൾ നമ്മുടെ ഒപ്പം ഒരുപാട് യാത്രക്കാരുണ്ടാകും. ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ചിലരൊക്കെ ഇറങ്ങിപ്പോകും, പുതിയ ആൾക്കാർ കയറിയും വരും. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ചില മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത ദൂരം വരെ മാത്രമേ ഒപ്പം നടക്കാൻ സാധിക്കുകയുള്ളൂ. അവരവരുടെ സ്റ്റേഷനെത്തുമ്പോൾ ഇറങ്ങിപ്പോകും. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവർ തന്നിട്ടുള്ള നല്ല ഓർമ്മകൾക്ക് നന്ദി പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. മുന്നോട്ടുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ നമുക്ക് തളർച്ചകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. മനസ്സ് മടുക്കുമ്പോൾ, ശരീരം തളരുമ്പോൾ ഒന്നിനും എടുത്തു ചാടാതെ ഒരല്പം ബ്രേക്ക് എടുക്കുക. ഒരു നല്ല ഉറക്കത്തിലൂടെയോ അല്ലെങ്കിൽ ശാന്തമായ ഒരു വിശ്രമത്തിലൂടെയോ നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കുക. വിശ്രമിക്കുക എന്നാൽ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ഇരട്ടി ശക്തിയോടുകൂടി തിരികെ വരാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ്. വീണ്ടും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. പുതിയൊരു പ്രഭാതത്തിൽ പുതിയൊരു പ്രതീക്ഷയോടെ വീണ്ടും നടക്കാനായിട്ട് തുടങ്ങുക. ആളുകളുടെ അകൽച്ചകൾ കണ്ട് നിങ്ങളുടെ യാത്ര ഒരിക്കലും നിർത്തിവെക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഹീറോ നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ചിന്ത മാറ്റിവെക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. തളരുമ്പോൾ വിശ്രമിക്കുക, പക്ഷെ ഒരിക്കലും തളർന്ന് വീഴരുത്. ലക്ഷ്യബോധത്തോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ വഴികളിലൂടെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുക. അനാവശ്യമായ സങ്കടങ്ങൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. മാറ്റങ്ങളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് പുതിയൊരു ഊർജത്തോടെ വലിയ വ്യക്തതകളോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു പെർഫെക്റ്റായ ലൈഫ് നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എല്ലാ കാര്യത്തിലും മികവറ്റവരാകാനായിട്ട് രൂപത്തിലും ഭാവത്തിലും കരിയറിലും ഒക്കെ ഒരു കുറവുമില്ലാത്തവരായിട്ട് സമൂഹത്തിന് മുന്നിൽ നിൽക്കാനായിട്ട് നമ്മൾ വലിയ രീതിയിൽ കഷ്ടപ്പെടാറുണ്ട്. സ്വന്തമായി എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ രൂപത്തിലായിരിക്കാം, സംസാരിക്കുന്ന ശൈലിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിലും ആയിരിക്കും. അതോർത്ത് നമ്മൾ വല്ലാതെ അപകർഷതാബോധം അനുഭവിക്കാറുണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ അവരെത്ര ഭാഗ്യവാന്മാരാണ്, അവർക്കൊരു കുറവുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മളുടെ ഭാഗ്യങ്ങളെ പലപ്പോഴും കാണാതെ പോകാറുണ്ട്. എന്നാൽ പ്രകൃതിയുടെയും മനുഷ്യജീവിതത്തിൻ്റെയും ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ ആ സമയത്ത് മറന്നു പോകുന്നു എന്നതാണ് സത്യം. സ്വന്തം പരിമിതികളെ നോക്കി സങ്കടപ്പെടുന്നവർക്ക് വലിയൊരു ഉണർവ് നൽകുന്നൊരു കാര്യമുണ്ട്. പറഞ്ഞുതരട്ടെ, സത്യത്തിൽ ആരാണ് ഈ ലോകത്ത് പൂർണ്ണനായിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ? ആരുമില്ല, ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു വശത്ത് സ്വന്തം കുറവുകളെ ഭയന്ന് അത് ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല, തങ്ങൾക്കുള്ള ആ കുറവുകളെ പോലും തങ്ങളുടെ ഏറ്റവും വലിയ കഴിവുകളാക്കി മാറ്റിയെടുത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്. ഈ ലോകത്ത് ജനിച്ച ഒരു മനുഷ്യനും എല്ലാം തികഞ്ഞവനല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ട്. പക്ഷെ വിജയിക്കുന്ന മനുഷ്യന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കുറവുകളെ ഓർത്ത് കരഞ്ഞിരിക്കാറില്ല. ലോകം അവരുടെ പരിമിതികളെ നോക്കി പരിഹസിക്കുമ്പോൾ അവരതിനെ തങ്ങളുടെ പോരാട്ട വീര്യത്തിനുള്ള ഇന്ധനമാക്കി മാറ്റും. കേൾവിശക്തിയില്ലാതെ ലോകത്തെ വിസ്മയിപ്പിച്ച ഭീതോവനും ശാരീരിക പരിമിതികളെ ബുദ്ധിശക്തി കൊണ്ട് തോൽപ്പിച്ച സ്റ്റീഫൻ ഹോക്കിങ്ങുമൊക്കെ നമുക്ക് മുന്നിലെ വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത് നമ്മുടെ പരാജയമൊന്നുമല്ല, മറിച്ച് നമ്മൾ എത്രത്തോളം സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് കാണിച്ചു തരുന്ന അടയാളമാണത്. ആ കുറവുകളെ മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രഷറിലാവുന്നത്. അതിന് പകരം, അതെ എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പരിമിതിയുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയൊരു കഴിവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. നിങ്ങളിലെ അപൂർണതകളെ നിങ്ങൾ ആദ്യം സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ ലോകവും നിങ്ങളെ ബഹുമാനിക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ. പെർഫെക്ഷന് പിന്നാലെയുള്ള അർത്ഥമില്ലാത്ത ഓട്ടം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരത്

താരതമ്യം ചെയ്ത് നിങ്ങളുടെ സമാധാനം കളയാതിരിക്കുക. നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. ഒരു വാതിൽ അടയുമ്പോൾ കൂടുതൽ കരുത്തോടെ മറ്റൊരു വഴി വെട്ടിത്തുറക്കാനായിട്ട് നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് സാധിക്കും. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ആ തനിമയോടുകൂടി ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുക. അപകർഷതാബോധം ഉണ്ടാവും, അതൊക്കെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റണം. നമ്മുടെ പരിമിതികളെ നമ്മുടെ കരിയറിലെ വലിയ സാധ്യതകളാക്കി മാറ്റുക. വലിയ ആത്മവിശ്വാസത്തോടെ നമുക്ക്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ കരിയറിലോ ജീവിതത്തിലോ തുടക്കകാലത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക, എല്ലാവർക്കും ഒരേപോലെ ബഹുമാനം നൽകുക, നമ്മളെ കാണുന്ന എല്ലാവരിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നതാണത്. ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരെയും നെഞ്ചോട് ചേർക്കാനായിട്ട് നമ്മൾ മടിക്കാറില്ല. നമ്മുടെ ഈ നല്ല മനസ്സ് കണ്ട് ലോകം മുഴുവൻ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുമെന്ന് നമ്മളങ്ങ് ഉറപ്പിക്കും, ശരിയല്ലേ? പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ചിന്താഗതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രഹരങ്ങൾ ഏൽക്കാനായിട്ട് തുടങ്ങും. നമ്മൾ അങ്ങോട്ട് കൊടുത്ത അത്രയും സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ പകുതി പോലും പലരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചവർ തന്നെ നമ്മളെ പരസ്യമായിട്ട് വില കുറച്ച് കാണിക്കുന്നതും നമ്മൾ ജീവനായി സ്നേഹിച്ചവർ നമ്മളെ വളരെ സ്വാഭാവികമായിട്ട് ചതിക്കുന്നതും നമ്മൾ കാണേണ്ടി വരും. ആ നിമിഷങ്ങളിൽ നമ്മൾ വലിയൊരു മാനസിക തകർച്ചയിലേക്ക് പോവാറുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ ജീവിതത്തിലെ വലിയൊരു തിരുത്തലിൻ്റെ തുടക്കമാണ്. ഈ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, ഒരേപോലെ ബഹുമാനിക്കുക എന്ന പഴയ നിഷ്കളങ്കമായിട്ടുള്ള ചിന്തയിൽ നിന്നും ഓരോരുത്തരെയും അവരെ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന രീതിയിൽ മാത്രം സ്നേഹിക്കുക, അവർക്ക് അർഹിക്കുന്ന അളവിൽ മാത്രം ബഹുമാനം നൽകുക എന്ന വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ ലോകം തന്നെ ഒരിക്കൽ നിങ്ങളെ കൃത്യമായിട്ട് തിരുത്തിത്തരും, ശരിയല്ലേ? ഈ ലോകത്തെല്ലാവരും ഒരുപോലെയല്ല. ചില മനുഷ്യർക്ക് നമ്മൾ എത്ര സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും അവരതിനെ നമ്മുടെ ബലഹീനതയായിട്ട് മാത്രമേ കാണുള്ളൂ. നമ്മൾ അമിതമായിട്ട് ബഹുമാനിക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ താഴെയാണ് എന്ന് അവർ സ്വയം ഭാവിക്കും. അതുകൊണ്ട് നമ്മുടെ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക എന്നതാണ് ഏറ്റവും വലിയ വിവേകം. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നവർക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുക.

ഇതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറണം എന്നല്ല. എല്ലാവരോടും മിതമായ മര്യാദ കാണിക്കുക. പക്ഷെ ആരെയും അന്ധമായിട്ട് വിശ്വസിച്ച് നമ്മുടെ തലയിൽ കയറ്റി ഇരുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരു സ്വർണ വ്യാപാരി സ്വർണത്തെയും ഇരുമ്പിനെയും ഒരേ തട്ടിലല്ല തൂക്കുന്നത്. ഇതുപോലെ മനുഷ്യബന്ധങ്ങളിലും ഒരളവുകോല് നമ്മൾ സൂക്ഷിക്കണം. എവിടെ അതിരുകൾ നിശ്ചയിക്കണമെന്ന് പഠിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പക്വത. ലോകം തരുന്ന തിരിച്ചടികൾ നിങ്ങളെ ഒരു മോശം മനുഷ്യനാക്കാനല്ല, മറിച്ച് കുറച്ചുകൂടെ കൂടുതൽ വിവേകമുള്ള ദൃഢതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാനാണ് എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ വികാരങ്ങളെയും സ്നേഹത്തെയും ഒരിക്കലും വില കുറഞ്ഞതാക്കി മാറ്റരുത്. എല്ലാവർക്കും വാരിക്കൂര് നൽകാനുള്ളതല്ല നിങ്ങളുടെ ആത്മാർത്ഥത, അത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക. മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളുക. ലോകം തരുന്ന പാഠങ്ങളെ നിങ്ങളുടെ കരിയറിലെയും ജീവിതത്തിലെയും വലിയൊരു ആയുധമാക്കി മാറ്റണം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ആത്മാഭിമാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മനസ്സിലായോ?

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മനോഹരമായ ശബ്ദം, അതുല്യമായ ആലാപന ശൈലി. ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ ഇടം നേടിയ ഗായിക വാണി ജയറാം. ശാസ്ത്രീയ സംഗീതത്തിന്റെ പാരമ്പര്യം, ഓരോ ഗാനത്തിലും പ്രത്യേക ഭംഗിയും ആഴവും. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. പ്രണയഗാനങ്ങളായാലും മൃദുലമായ മെലഡികളായാലും ഓരോ ഗാനവും തന്റേതായ ഭാവത്തിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവ് അവർക്ക് എന്നും ഉണ്ടായിരുന്നു. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി സംഗീത ലോകത്തിന്റെ ആദരവേറ്റുവാങ്ങിയ വാണി ജയറാമിന്റെ ഗാനങ്ങൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ട്. ഈ മധുര ശബ്ദത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ആദ്യത്തെ ഗാനം. MK അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. സിന്ധു എന്ന സിനിമയ്ക്ക് വേണ്ടി വാണി ജയറാം പാടിയ തേടി തേടി ഞാൻ അലഞ്ഞു എന്ന ഗാനം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പ്രായമൊന്നും എന്നെ അലട്ടാറേയില്ല. പ്രായമല്ല, സംഗീതത്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഈ പ്രായത്തിനേക്കാൾ കവിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ ഒരു ഗായികയുടെ വിജയം എന്ന് പറയുന്നത്. നിരന്തര പ്രാക്ടീസുകളിലൂടെ അനായാസം ഓരോ ഗാനങ്ങളും പാടുന്ന ഈ ഒരു ഗായികയ്ക്ക് ഒരുപാട് നല്ല സംഗീത സംവിധായകരോടൊപ്പം പാട്ടുകൾ പാടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളത് അർജുനൻ മാഷിന്റെ കോമ്പോസിഷനിലാണ്. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടാണെങ്കിൽ പോലും അത് കേട്ട് പഠിച്ച് സമാധാനമായി അത് പാടി തീർക്കാനുള്ള ആവേശം അത് പ്രായത്തിന് തടുത്തു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. എന്തായാലും പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എം കെ അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത തുറമുഖം എന്ന സിനിമയിലെ ഒരു പ്രേമലേഖനം എഴുതി മായ്ക്കും എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം എൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായികയാരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, വാണി ജയറാം. സലീൽ ചൗധരി വാണി ജയറാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഏത് പാട്ടും അർത്ഥമറിഞ്ഞ് പഠിച്ച് പാടാനുള്ള മനസ്സ് വാണി ജയറാമിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും ധൈര്യമായി അദ്ദേഹം ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പാടാൻ അത്ര എളുപ്പമല്ലാത്തൊരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ വിശേഷിപ്പിക്കാൻ. സെന്റ് തോമസ് എന്ന ചിത്രം, തോമസ് ലീഹ എന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി സംഗീതം നൽകി വയലാർ വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

എന്താണ് ഒരു ഗായികയ്ക്ക് ഏറ്റവും അധികം വേണ്ടത്? ഏത് പാട്ട് ഏത് സംഗീത സംവിധായകൻ പറഞ്ഞാലും അവരാവശ്യപ്പെടുന്നത് പോലെ പാടാൻ സാധിക്കണം, അത്രയും വേഴ്സറ്റൈൽ ആയിരിക്കണം ഒരു സിംഗർ എന്നാണ് വാണി ജയറാം പറയുന്നത്. അതായത് ഏത് തരം പാട്ടുകളും അനായാസം പാടാനും ശബ്ദത്തെ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാനും സാധിക്കുന്നിടത്താണ് ഒരു ഗായിക വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗായകൻ വിജയിക്കുന്നത് എന്നാണ് വാണിയമ്മ പറയുന്നത്. അത്തരത്തിൽ വാണിയമ്മയുടെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തമിഴ് ഫോക്ക് സോങ്ങുകളും അതിലുണ്ട്. നിത്തം നിത്തം നെല്ലച്ചോറ്, നെയ്മണക്കും കത്തിരിക്കാം, ഗംഗയമരൻ വരികൾ എഴുതി മുള്ളും മലരും എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജയുടെ കോമ്പോസിഷൻ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഫോക്ക് സോങ്ങിൽ വാണി ജയറാമിന്റെ ശബ്ദം എങ്ങനെയാണ് അനായാസം ആ ഒരു പാട്ടിനെ കൈക്കലാക്കുന്നത് എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓണഹലിയ എഫ് എം സ്റ്റേ ചെയ്തു.

കർണാടക സംഗീതം പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർണാടക സംഗീതത്തിന്റെ ചില ഗമകങ്ങൾ സിനിമാ പാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ആ പാട്ടിനെ നശിപ്പിച്ചു കളയും. പാട്ടിന് ഓരോ പാട്ടിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കനുസരിച്ച് പാടുമ്പോൾ മാത്രമാണ് അത് നന്നാവുകയുള്ളൂ. കർണാടക സംഗീതത്തിന്റെ ഗമകങ്ങൾ ആവശ്യമുള്ളിടത്തേ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്തിടത്ത് എന്താണോ സംഗീത സംവിധായകൻ പറയുന്നത് അത് തന്നെ പാടണം. എന്നാൽ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അപൂർവ രാഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണദാസന്റെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഏഴ് സ്വരങ്ങൾക്കുൾ എത്തന ഈ പാട്. ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് വാണി ജയറാമിന്റെ ശബ്ദത്തിൽ നിങ്ങളോടൊപ്പം RG ഹീരോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

തലമുറകൾ താണ്ടി നിൽക്കുന്ന ഗാനങ്ങൾ, അത് തന്നെയാണ് വാണി ജയറാം എന്ന ഗായികയുടെ വലിയ വിജയം. ആ ശബ്ദവും ആ ശബ്ദത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഇന്നും പലർക്കും കേട്ടു പഠിക്കാനും ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിക്കാനും ഒരു സംഗീതാസ്വാദകന്റെ മനസ്സിലേക്ക് ഏറ്റവും ഭംഗിയായി ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു മാധ്യമം തന്നെയാണ്. അങ്ങനെയുള്ള പാട്ടുകൾ പലതുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും അല്ലെങ്കിൽ പല ഇംപ്രവൈസേഷൻസും റീക്രിയേഷൻസുമായി കേൾക്കുന്ന ഒരു പാട്ടാണ് വാ വാ പക്കം വാ. ഒരു ഡിസ്കോ സോങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടിൽ വാണി ജയറാം അല്ലെങ്കിൽ വാണിയമ്മ എന്ന ഗായികയുടെ മറ്റൊരു തലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്. ഇപ്പോഴും ഒരു ഫാസ്റ്റ് നമ്പർ പാട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്. തങ്കമകൻ എന്ന സിനിമയിൽ SPBയും വാണിയമ്മയും കൂടി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഇളയരാജയുടെ സംഗീതം, മുത്തുലിംഗത്തിന്റെ വരികൾ. നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരാം, ഈഡോ ലാരിഡോ. അതില് രണ്ട് നായികമാർ ഒരുമിച്ച് നിന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു രസമുള്ളൊരു വിഷ്വലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഈ സിനിമയിൽ കെ വി മഹാദേവൻ സംഗീതം നൽകിയ കോൺ ഹേ തും സി മഹാനുഹോ, പി സുശീലയും വാണി ജയറാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഗാനം. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് കാലത്ത് ഇത്രയും മനോഹരമായൊരു വിഷ്വൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പാടുകയും നൃത്തവും ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷ്വലിന് പി സുശീലയും വാണി ജയറാമും ശബ്ദം നൽകുന്ന ആ ഒരു അതുല്യമായ ഒരു ഒരു നിമിഷം നിങ്ങൾക്കും കാണാൻ സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗാനങ്ങൾ വാണിയമ്മയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ. ചരണത്തിൻ്റെ ഓരോ വരികളിലും ഓരോ രാഗം, അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പി സുശീലയും അതുപോലെ തന്നെ വാണി ജയറാമനും നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും അനായാസം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി. പക്ഷേ വാണിയമ്മയ്ക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളം മഞ്ഞിൻ നീരോട്ടം എന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പാതിരാസൂര്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്ത ഈ പാട്ട് മനോഹരമായൊരു പാട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓണാഹലി എഫ് എം നിങ്ങളുടെ കൂടെ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

വാണിയമ്മയുടെ പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല. കാരണം ആയിരക്കണക്കിന് പാട്ടുകളെ പറ്റി ഞാൻ സംസാരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാണിയമ്മ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. എം എസ് വിശ്വനാഥന്റെ സംഗീതം, വാലി വരികൾ എഴുതി, ദീർഘ സുമംഗലി എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് മല്ലികയൻ മന്നൻ മയങ്കും. യെസ്, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുന്നത്? യെസ്, ഈ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറോ ആൺ അഹല്യ എഫ് എം, ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
1: ശ്രീരക്ഷകമാല എത്തനേ മുറിനാനേ ഇത്തവണ ഇനയാക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധിക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദമായ നീവ
2: ആയർദമായ
1: നീവ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.